0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളെ നാം പിന്തുടരുമ്പോൾ മറന്നുപോയിക്കൂടാത്തൊരു കാലമാണ് ബാല്യകാലം. ബാല്യകാലത്തെ സ്വപ്നങ്ങൾ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം നിഷ്കളങ്കമായ ഒരു പ്രതലത്തിൽ മറ്റു മുൻവിധികളൊന്നുമില്ലാതെ പതിക്കപ്പെടുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ്, അല്ലെങ്കിൽ എത്ര കരുത്തോടെ അവിടെ പതിക്കപ്പെടുന്നുവോ അതാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. ബാല്യത്തിലാണ് നാം കുഞ്ഞുങ്ങളോട് പലപ്പോഴും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നന്ദി സൂചകമായി ആത്മാർത്ഥതയോടെ ജീവിതത്തെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ടതും ബാല്യത്തിലാണ്. ബാല്യത്തിൽ തന്നെ കുഞ്ഞിനെ ഈ ഭൂമി അവനെ ഭീഷണിപ്പെടുത്തുന്ന, അവൻ്റെ ആഗ്രഹപൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന എന്തോ ആണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു പോയാൽ നാളുകളിൽ ഈ ഭൂമിയെയും ചുറ്റുപാടിനെയും അവൻ കാണുന്നവരെയും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളായി പ്രതിഷ്ഠിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ഭിന്നിപ്പിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നത്. അവൻ്റെ കഴിവിനെയോ കരുത്തിനെയോ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് പറയരുത് എന്നും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അത്തരം താരതമ്യങ്ങൾ അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു എതിരാളിയെ പ്രതിഷ്ഠിക്കാൻ, ഒരു തടസ്സമായി സൃഷ്ടിക്കാൻ അവൻ ശ്രമിച്ചു പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തിൽ നാം കണ്ട ചില സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ഏറ്റവും നിർമ്മലമാണ്, ഏറ്റവും വിശുദ്ധമാണ്. പിന്നീട് കാലമേറെ കഴിഞ്ഞു പോയപ്പോൾ സാമൂഹ്യ പ്രതലത്തിലൂടെ നാം നോക്കിക്കണ്ട പലതും നമ്മുടെ മനസ്സിൽ അഴുക്കുകൾ പടർത്തിയിട്ടുണ്ടാവും, നമ്മുടെ ചിന്തകളെ ദ്രവിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ചിന്തകൾക്കൊക്കെ മുന്നേ നാം കണ്ട ബാല്യകാല സ്വപ്നങ്ങളെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ബാല്യകാലത്ത് മനോഹരമായി ഒരു കുഞ്ഞിനെ നല്ല സ്വപ്നങ്ങൾ കാണിക്കാൻ കഴിയുക എന്നത് ഒരു രക്ഷകർത്താവിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്, കരുത്താണ്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ നാം ഒരിക്കലും ബാല്യകാലത്തിൽ കണ്ട സ്വപ്നങ്ങൾ മറന്നുപോകരുത്. ജീവിതത്തിൻ്റെ നല്ല മേഖലയിലേക്ക് എത്തിച്ചേർന്ന പലരും അവരോട് ആത്മാർത്ഥമായി സംസാരിച്ചാൽ ബാല്യത്തിലെന്നോ ലഭിച്ച ഒരു പിന്തുണ, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ ചില ചിന്തകൾ, അതിനെ പിന്തുടർന്നാണ് അവർ ജീവിത സായാഹ്നത്തിലെങ്കിലും ചില അസൂയാവഹമായ പദവികളിലേക്ക് എത്തിച്ചേരുന്നത്, അസൂയ ജനിപ്പിക്കുന്ന മനുഷ്യരായി തീർന്നത്. അസൂയ ജനിക്കേണ്ടത് കേവലം അവരുടെ സമ്പത്തിലോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലോ അല്ല, അവർ സമാധാനപ്രിയരും സന്തോഷവാന്മാരും ആയി കാണുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ യഥാർത്ഥമായ പ്രകാശത്തിൽ വേണം സമ്പന്നതയും ദാരിദ്ര്യത്തെയും അളക്കാൻ എന്ന് നാം മറന്നും പോകരുത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ ബാല്യകാല സ്വപ്നങ്ങളുടെ മധുരിക്കുന്ന ഓർമ്മകളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്തു നോക്കുന്നത് അനിവാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു നൽകേണ്ടതും അനിവാര്യമാണ്. ശുഭദിനം.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വ്യാപാരവും സുഗമമാക്കുന്നതിന് രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സാങ്കേതികവിദ്യ അടിസ്ഥാനമാക്കി അതിർത്തി കടന്ന് നടത്തുന്ന വ്യാപാരത്തിലും യാത്രാ നീക്കങ്ങളിലും കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും വർദ്ധിപ്പിക്കുക ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. രാജ്യത്തെ കര അതിർത്തികൾ വഴി വിദേശ വ്യാപാരവും യാത്രാ സൌകര്യങ്ങളും ആധുനികവൽക്കരിക്കുന്നതിൽ LPMS വലിയ നാഴികക്കല്ലാകുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി. ഡിജിറ്റൽ സംവിധാനത്തിലൂടെ രാജ്യത്തെ മുഴുവൻ തുറമുഖങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഒരൊറ്റ ശൃംഖലയിലൂടെ സംയോജിപ്പിക്കാൻ ഇതിലൂടെ സാധിക്കും. ചരക്ക് നീക്കവും യാത്രാ പരിശോധനകളും പൂർണ്ണമായും ഡിജിറ്റൽ രീതിയിലേക്ക് മാറുന്നതോടെ അനാവശ്യ കാലതാമസം ഒഴിവാകും. സ്ലോട്ട് ബുക്കിംഗ്, ഡിജിറ്റൽ പേയ്മെന്റുകൾ, തത്സമയ ട്രാക്കിംഗ് സംവിധാനം, സിംഗിൾ വിൻഡോ ക്ലിയറൻസ് തുടങ്ങിയവ LPMSന്റെ പ്രധാന സവിശേഷതകളാണ്. രാജ്യത്തെ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായ മേഖല അടുത്ത 5 വർഷത്തിനകം നിലവിലെ സ്ഥിതിയുടെ ഇരട്ടി വളർച്ച കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. നവീകരണം, ആഗോള പങ്കാളിത്തം, അന്താരാഷ്ട്ര വിപണികളിലേക്ക് വർദ്ധിച്ച പ്രവേശനക്ഷമത എന്നിവയുടെ കരുത്തിലാണ് രാജ്യം ഈ നേട്ടം കൈവരിക്കുകയെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ഫാർമസ്യൂട്ടിക്കൽ മേഖലയിലെ ഗ്ലോബൽ അംബാസഡർ മീറ്റിംഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖം അറിയിച്ചു. അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ശക്തിക്കും ധൈര്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി ഉപരാഷ്ട്രപതിയും അറിയിച്ചു. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മരിച്ചവരുടെ അടുത്ത ബന്ധുക്കൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും പ്രധാനമന്ത്രി ധനസഹായം പ്രഖ്യാപിച്ചു. വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റിലുണ്ടായ പൊട്ടിത്തെറിയിൽ 8 പേർ മരിച്ച സംഭവത്തിന്റെ സ്ഥിതിഗതി മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു, ചീഫ് സെക്രട്ടറി, ജില്ലാ കലക്ടർ എന്നിവരോടൊപ്പം അവലോകനം ചെയ്തു. അപകടത്തെക്കുറിച്ചും പരിക്കേറ്റവർക്ക് നൽകുന്ന വൈദ്യസഹായത്തെക്കുറിച്ചും കലക്ടർ മുഖ്യമന്ത്രിയോട് വിശദീകരിച്ചു. ഇന്നലെയുണ്ടായ സംഭവത്തിൽ 5 സ്ഥിരജീവനക്കാരും 3 കരാർ തൊഴിലാളികളുമാണ് മരിച്ചത്. പരിക്കേറ്റ 6 തൊഴിലാളികളിൽ 2 പേരുടെ നില ഗുരുതരമാണെന്ന് കലക്ടർ മുഖ്യമന്ത്രിയെ അറിയിച്ചു. പരിക്കേറ്റവർക്ക് മെച്ചപ്പെട്ട വൈദ്യസഹായം ലഭ്യമാക്കാൻ ചന്ദ്രബാബു നായിഡു ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.
1: 12 വർഷത്തിനിടയിൽ കേന്ദ്ര ഗവൺമെന്റ് രാജ്യത്തിന്റെ ആരോഗ്യ സംവിധാനം ഗണ്യമായി ശക്തിപ്പെടുത്തി. ഇപ്പോഴത് കൂടുതൽ ജനങ്ങൾക്ക് പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരം അടിസ്ഥാനമാക്കിയുമാണ്. 2018 ലോകത്തെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന മോദി ഗവൺമെന്റ് ആരംഭിച്ചു. പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് 5 ലക്ഷം രൂപ വരെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട്. സാമൂഹ്യവും സാമ്പത്തികവുമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ചികിത്സ ലഭ്യമാക്കാനും കഴിഞ്ഞു. ഈ പദ്ധതി അനുസരിച്ച് 44 കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ വഴി 180,000 കോടി രൂപയിലധികം വിലമതിക്കുന്ന ചികിത്സയാണ് നൽകിയത്. 2024 പദ്ധതി വിപുലീകരിച്ചു. 70 വയസ്സിന് മുകളിൽ എല്ലാ മുതിർന്ന പൌരന്മാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകി ഗവൺമെന്റ് ആയുഷ്മാൻ ഭാരത് വയവന്ദന ആരംഭിച്ചു. പ്രാഥമികാരോഗ്യ സംരക്ഷണത്തിന് 186,000 ആയുഷ്മാൻ ആരോഗ്യ മന്ദിറുകൾ ആരംഭിക്കാനും കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞു.
0: സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. LDF ഗവൺമെന്റിന്റെ കാലത്ത് അച്ചടക്ക നടപടിക്ക് വിധേയരായി കഴിഞ്ഞ ദിവസം സർവീസിൽ തിരിച്ചെത്തിയ ഡോക്ടർ B. അശോകും N. പ്രശാന്തുമടക്കം 49 IAS ഉദ്യോഗസ്ഥരെ പുതിയ ചുമതലകളിൽ നിയോഗിച്ച് ഉത്തരവിറങ്ങി. B. അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയായും N. പ്രശാന്തിനെ കായികം യുവജനകാര്യ വകുപ്പുകളുടെ സ്പെഷ്യൽ സെക്രട്ടറിയുമായാണ് നിയമിച്ചത്. ഡോക്ടർ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി പദവിക്ക് പുറമെ PRD, വയോജനക്ഷേമ വകുപ്പ് എന്നിവയുടെ സെക്രട്ടറി ചുമതല കൂടി വഹിക്കും. DVIS IRA തദ്ദേശ വകുപ്പിന്റെ പ്രിൻസിപ്പൽ ഡയറക്ടറായി നിയമിച്ചു. ജെറോമിക് ജോർജാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ MD. MG രാജമാണിക്യം KSEB ചെയർമാനായി. ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി KR ജ്യോതിലാലിന് ആസൂത്രണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഗവൺമെന്റ് ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ചടങ്ങ് മന്ത്രി K. മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യും. K. ജയന്ത് MLA അധ്യക്ഷനാകും. ജില്ലയിലെ MP MLA തദ്ദേശ സ്ഥാപന പ്രതിനിധികൾ, മറ്റ് ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആയുഷ്, ഹോമിയോ ഉൾപ്പെടെ ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനും സേവനം കാര്യക്ഷമമാക്കാനും നിർദ്ദേശങ്ങളും പരാതികളും മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അതിതീവ്ര മഴയെ തുടർന്ന് ഇന്ന് കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകി. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കലക്ടർമാർ അവധി പ്രഖ്യാപിച്ചു. റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. തൃശൂർ ചാലക്കുടി താലൂക്കിലെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മണ്ണിടിച്ചൽ സാധ്യത നിലനിൽക്കുന്നതിനാൽ കോടശ്ശേരി മലയുടെ സമീപത്തെ 5 കുടുംബങ്ങളെ മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. ക്യാമ്പ് പ്രവർത്തിക്കുന്ന മറ്റത്തൂർ ഗവൺമെന്റ് LP സ്കൂളിലെ LKG UKG വിഭാഗത്തിന് ഇന്നും നാളെയും കലക്ടർ അവധി നൽകി. മഴക്കെടുതിയെ തുടർന്ന് പത്തനംതിട്ട ജില്ലയിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. തിരുവല്ല താലൂക്കിൽ കവിയൂർ വില്ലേജിൽ പടിഞ്ഞാറ്റശ്ശേരി LP സ്കൂളിലാണ് ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിന് ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൊല്ലത്തുനിന്ന് നീരജ് ലാൽ.
2: മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരള തീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല. കടൽ പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ നിരോധനം ബാധകമല്ലാത്ത യാനങ്ങളിൽ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയ്ക്കായി 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകൾ നീണ്ടകരയിലും അഴീക്കലും സജ്ജമാക്കിയിട്ടുണ്ട്.
0: ആകാശവാണിയുടെ 90th വാർഷികത്തോടനുബന്ധിച്ച് കോഴിക്കോട്ട് പുഷ്പശ്രീ തിക്കോടിയൻ അനുസ്മരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ KV ശരത്ചന്ദ്രൻ രചനയും സംവിധാനം നിർവഹിച്ച കാൺക കടലിനെ കൺതുറക്കാതെ എന്ന റേഡിയോ നാടകത്തിന്റെ പ്രത്യേക ലിസണിംഗ് സെഷൻ സംഘടിപ്പിച്ചു. ചാവറ കൾച്ചറൽ സെന്ററിലായിരുന്നു പരിപാടി. കോഴിക്കോട്ട് നിന്ന് നസീർ ബാബു.
3: നാടകകൃത്തും പ്രക്ഷേപകനും സാംസ്കാരിക പ്രവർത്തനവുമായിരുന്ന തിക്കൊടിയന്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കി KV ശരത്ചന്ദ്രൻ രചിച്ച നാടകത്തിൽ തിക്കൊടിയൻ, ഉറൂബ്, കെ രാഘവൻ എന്നീ മൺമറഞ്ഞ പ്രതിഭാധനന്മാർ കഥാപാത്രങ്ങളായി വന്നു. ഇവരുടെ ശബ്ദം AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അതേപടി പുനഃസൃഷ്ടിക്കുകയായിരുന്നു. ഈ 3 കഥാപാത്രങ്ങൾക്കും ശബ്ദം പകർന്നത് കോഴിക്കോട് ആകാശവാണി നിലയത്തിലെ ബോബി സി മാത്യു ആണ്. തിക്കൊടിയന്റെ മകൾ പുഷ്പയും 12 ശബ്ദകലാകാരന്മാരും നാടകത്തിൽ പങ്കാളിയായി. തുടർന്ന് നാടക ചർച്ചയും ഉപഹാര സമർപ്പണവും നടന്നു. കവി PP ശ്രീധരനുണ്ണി ഉപഹാര സമർപ്പണം നടത്തി.
0: UKയിലെ കാൻഡിഫിൽ ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 പരാജയപ്പെടുത്തി. വെസ്റ്റിൻഡീസ് 8 153 റൺസ് എടുത്തു. അടുത്ത മത്സരത്തിൽ നാളെ ഇന്ത്യ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ നേരിടും. വയനാട് ബത്തേരിയിലെ സ്കൂളിൽ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. 4.5-വയസ്സുകാരനും 5-വയസ്സുകാരിക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ അത്യാധുനിക തുറമുഖ മാനേജ്മെന്റ് സിസ്റ്റം ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. 3 ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം. ഇന്ന് അർദ്ധരാത്രി നിലവിൽ വരും. ICC വനിതാ 2020 ലോകകപ്പിന്റെ ആദ്യ സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടേര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പൊ ഇന്ന് June 9 ചൊവ്വാഴ്ചയാണ്. നമ്മളൊരാഴ്ചയുടെ രണ്ടാമത്തെ ദിവസത്തിലേക്ക് ഇന്ന് ഒണാട്ടേര പാസഞ്ചർ എത്തി നിൽക്കുകയാണ്. അപ്പൊ പുതിയ വിഷയങ്ങളും പുതിയ അഭിപ്രായങ്ങളും പുതിയ സംസാരങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഒരു ചർച്ചാ വിഷയം നമുക്കങ്ങോട്ട് വെക്കാവുന്നതാണ്. അപ്പോഴേക്കും നമുക്ക് തിരികെ എത്താം. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

0: മഠം. പ്രധാന വാർത്തകൾ. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ 10 വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന രാജ്യവ്യാപക പ്രചാരണത്തിന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഇന്ന് തുടക്കം കുറിക്കും. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പശ്ചിമേഷ്യൻ സംഘർഷത്തിന് താൽക്കാലിക വിരാമം. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം ഇന്ന് നിലവിൽ വരും. മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റിൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2047 വികസിത ഭാരതം വ്യാപാര സൌകര്യം, കണക്ടിവിറ്റി, ദേശസുരക്ഷ എന്നീ ദർശനങ്ങൾ സാക്ഷാത്കരിക്കാനാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. സായുധ സേനകളിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനകളിലെയും ഉദ്യോഗസ്ഥർക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗ്യാലൻട്രി പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിനായി 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജനസമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിൽ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി നടപ്പാക്കാൻ ദേശീയ ആരോഗ്യ അതോറിറ്റിയും സംസ്ഥാന സർക്കാരും ന്യൂഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുടെയും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയുടെയും സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പുവച്ചത്. അർഹരായ ഗുണഭോക്താക്കൾക്ക് ആശുപത്രി ചികിത്സയ്ക്കായി പ്രതിവർഷം 5 ലക്ഷം രൂപ വരെ ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയാണ് ഇത്. സാർവത്രിക ആരോഗ്യ പരിരക്ഷയിലേക്കുള്ള രാജ്യത്തിന്റെ മുന്നേറ്റത്തിൽ ചരിത്ര നിമിഷമാണിതെന്ന് ശ്രീ നദ്ദ അഭിപ്രായപ്പെട്ടു. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിൽ ഉരുക്കു നിർമ്മാണശാലയിൽ ഉരുകിയ ഇരുമ്പ് ദേഹത്ത് മറിഞ്ഞ് 8 പേർക്ക് ദാരുണാന്ത്യം, 12 പേർക്ക് പരിക്കേറ്റു. വിശാഖ് സ്റ്റീൽ പ്ലാന്റിൽ തിങ്കളാഴ്ച വൈകിട്ട് 6:30 അപകടം. ക്രെയിൻ ഉപയോഗിച്ച് ബക്കറ്റിൽ മാറ്റുകയായിരുന്ന 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ള ഇരുമ്പാണ് ദേഹത്ത് വീണത്. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സംഭവത്തിൽ രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി അടക്കമുള്ളവർ അനുശോചനം രേഖപ്പെടുത്തി. മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ പരസ്പരമുള്ള ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ അറിയിച്ചു. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായ ദക്ഷിണ ബെയ്റൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് മുന്നറിയിപ്പ് നൽകി. ശാശ്വതമായ വെടിനിർത്തൽ ആഗ്രഹിക്കുന്നതായും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും US പ്രസിഡന്റ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ സംഘർഷങ്ങൾ സാധാരണ ജനങ്ങളെ ബാധിക്കുന്നില്ലെന്ന് ഉറപ്പാക്കണമെന്ന് ഇന്ത്യ ആവശ്യപ്പെട്ടു. മേഖലയിലെ സമാധാനവും സ്ഥിരതയും തിരികെ കൊണ്ടുവരുന്നതിനായി നടത്തുന്ന നയതന്ത്ര ചർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും വിദേശകാര്യമന്ത്രാലയം പ്രസ്താവനയിൽ അഭ്യർത്ഥിച്ചു. ഉയർന്ന വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് ഫീസ് കുത്തനെ കൂട്ടാനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി US കോടതി. കുടിയേറ്റ നിയന്ത്രണ നയങ്ങളുടെ ഭാഗമായി $100,000 ഫീസായി നിശ്ചയിച്ചത്. ഇന്ത്യൻ ഉദ്യോഗാർത്ഥികൾക്കും ഐടി കമ്പനികൾക്കും പുതിയ ഉത്തരവ് ആശ്വാസമാകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലാണ് യോഗം. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. രോഗബാധിതരായ കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. രോഗലക്ഷണങ്ങളുമായി 60 കുട്ടികളാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും കുട്ടികളുമായി അടുത്ത് ഇടപഴകിയവർ ജാഗ്രത പുലർത്തണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കോഴിക്കോട് നടക്കും. മന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം നിർവഹിക്കും. ജില്ലയിലെ ജനപ്രതിനിധികൾ, ആശുപത്രി ഭരണസമിതി അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരിൽ നിന്ന് ആരോഗ്യ സ്ഥാപനങ്ങളുടെ നടത്തിപ്പ് മെച്ചപ്പെടുത്താനുള്ള നിർദ്ദേശങ്ങൾ, പരാതികൾ എന്നിവ മന്ത്രി നേരിട്ട് സ്വീകരിക്കും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ 3 ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്കുള്ള ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിലാണ് നടപടി. മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾ, സർവകലാശാല പരീക്ഷകൾ, PSC പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുന്നതല്ല. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
3: ഇന്ന് അർദ്ധരാത്രി നീണ്ടകടപ്പാളത്തിന്റെ തൂണുകളിൽ അധികൃതർ ചങ്ങല ബന്ധിക്കുന്നതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകൾക്ക് നിരോധനം ബാധകമാണ്. നിരോധനം ആരംഭിക്കുന്നതിന് മുമ്പായി ഇതര സംസ്ഥാന ബോട്ടുകൾ കേരളതീരം വിട്ടുപോകാൻ അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 1300 ട്രോളിംഗ് ബോട്ടുകളാണ് കൊല്ലത്തുള്ളത്. നീണ്ടകര, ശക്തികുളങ്ങര ഹാർബറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ട്രോളിംഗ് ബോട്ടുകൾ നീണ്ടകര പാലത്തിന്റെ കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റാൻ ഫിഷറീസ് അധികൃതർ നിർദ്ദേശം നൽകി. മറൈൻ ഇന്ധന പമ്പുകളും ഇന്ന് അർദ്ധരാത്രി മുതൽ ജൂലൈ 28 വരെ അടച്ചിടും. ഉപരിതല മത്സ്യബന്ധനമായതിനാൽ ഔട്ട്ബോർഡ് വള്ളങ്ങൾക്കും പരമ്പരാഗത യാനങ്ങൾക്കും ട്രോളിംഗ് നിരോധനം ബാധകമല്ല.
0: കേരളത്തിൽ IAS തലപ്പത്ത് അഴിച്ചുപണി. സസ്പെൻഷൻ പിൻവലിക്കപ്പെട്ട് തിരികെയെത്തിയ ഡോക്ടർ ബി അശോകിനെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായും എൻ പ്രശാന്തിനെ കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയായും നിയമിച്ചു. ഏകദേശം 50 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ മാറ്റം വരുത്തിയാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. പുതുതായി സൃഷ്ടിച്ച തദ്ദേശഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സ്ഥാനത്തേക്ക് ദിവ്യ S. അയ്യരെ നിയമിച്ചു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായ ഡോക്ടർ രത്തൻ യു കേൽക്കറിന് കോസ്റ്റൽ ഷിപ്പിംഗ് ആന്റ് ഇൻലാൻഡ് നാവിഗേഷൻ, PRD, മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം എന്നീ വകുപ്പുകളുടെ അധിക ചുമതല കൂടി നൽകി. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 26 runs പരാജയപ്പെടുത്തി. ഹർമൻപ്രീത് നയിച്ച ഇന്ത്യൻ ടീം ആദ്യം ബാറ്റ് ചെയ്ത് 8 wicket നഷ്ടത്തിൽ 179 runs എടുത്തു. മറുപടി ബാറ്റിംഗിൽ വെസ്റ്റിൻഡീസിന് 153 runs എടുക്കാനേ സാധിച്ചുള്ളൂ. നാളെ ഇന്ത്യ ഇംഗ്ലണ്ടുമായി സന്നാഹ മത്സരം കളിക്കും. ഞായറാഴ്ച പാകിസ്ഥാനുമായാണ് ഇന്ത്യയുടെ വേൾഡ് കപ്പ് മത്സരങ്ങൾ ഔദ്യോഗികമായി ആരംഭിക്കുന്നത്. അഫ്ഗാനിസ്ഥാനെ തകർത്ത് ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഇന്നിംഗ്സ് വിജയം സ്വന്തമാക്കി ഇന്ത്യ. ഏക ടെസ്റ്റിൽ ഇന്നിംഗ്സിനും 300 runsനുമാണ് അഫ്ഗാനെ ഇന്ത്യ പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര

ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വൈകിട്ടോടെ ജില്ലയിലെത്തും. 2020 വനിതാ ലോകകപ്പിന് മുന്നോടിയായുള്ള സന്നാഹ മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം ഇങ്ങനെ കുറച്ച് വിഷയ ദാരിദ്ര്യമുണ്ട്, പക്ഷെ എന്നാലും നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കി നോക്കി വന്നപ്പോൾ കിട്ടിയ ഒരു കാര്യമാണ് ഈ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ്. അതായത് നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പേപ്പറിനകത്തോ അല്ലെങ്കിൽ കുഞ്ഞു ഡയറി അല്ലെങ്കിൽ ഒരു വലിയ ഡയറി അല്ലെങ്കിൽ നമ്മുടെ ഈ മൊബൈലിലെ നോട്ട്സ് അല്ലെങ്കിൽ അതുപോലുള്ള കാര്യത്തിനകത്ത് നമ്മളിങ്ങനെ എഴുതി വെക്കുമല്ലോ. അതായത് നമുക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ തുടങ്ങണം, ഇവിടെ പോകണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന ഒരു ബുക്കോ എന്തെങ്കിലും ഒന്ന് കാണത്തില്ലേ? അതുപോലെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എന്താണ്? അപ്പം ചിലരുണ്ട്, പുറത്ത് പറയത്തില്ല, മിക്കുള്ളവരും ഇങ്ങനെ പറയുന്നത് നമ്മൾ ആഗ്രഹങ്ങൾ നമ്മളിങ്ങനെ അത്ര ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് കുറച്ച് ആളുകൾക്ക്. പക്ഷെ അങ്ങനെ ഇങ്ങനെ അല്ലെങ്കിൽ ഇന്ന എനിക്ക് ഇന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയധികം ഞാൻ ഇങ്ങനെ അധ്വാനിച്ച് ഞാൻ ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാൻ ഇന്നത് ചെയ്യും എന്ന് ഇങ്ങനെ എഴുതി വെച്ച് ഇങ്ങനെ കൂട്ടി വെച്ചേക്കുന്ന ഒരാൾക്കാരെ, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം സാധിച്ചിട്ടുള്ളവർക്കും നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544740012. അപ്പം നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിനകത്ത് ഇപ്പം ചിലർക്കൊക്കെ ഉണ്ട് യാത്രകൾ പോകണം എന്നായിരിക്കും. മിക്കുള്ള ആൾക്കാരും ഇപ്പം നമ്മളുടെ കൂടുതലും നമ്മളുടെ റീൽസിനകത്ത് ഓരോരോ സ്ഥലങ്ങൾ കണ്ടിട്ട് ഇങ്ങനെ എഴുതി വെക്കും, ആ ഇവിടെ പോകണം, ഇനിയത് ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. ഒരു 25-30 വയസ്സിനുള്ളിൽ എൻ്റെ കാര്യങ്ങളെല്ലാം എനിക്ക് അച്ചീവ് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കും കൂടുതലായിട്ടും ഉള്ളത്. അങ്ങനെ എഴുതി വെച്ച് നിങ്ങൾക്ക് നടത്തിയ ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആഗ്രഹങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മളെ മനസ്സിൽ വെച്ചിരിക്കാനുള്ളതല്ല അല്ലേ, അത് നമുക്ക് നടത്തിയെടുക്കാനുള്ളതാണ്, എങ്ങനെയെങ്കിലും നമ്മളത് നടത്തിയെടുക്കാനായിട്ടുള്ളതാണ്. അതായത് നമുക്ക്, ഞാനിപ്പോൾ പറഞ്ഞില്ലേ, നമുക്ക് ലഡാക്കിൽ ബുള്ളറ്റ് ഓടിക്കണം, 30 വയസ്സിനുള്ളിൽ സ്വന്തമായിട്ട് വീട് വെക്കണം, പാരാഗ്ലൈഡിങ് ചെയ്യണം, ഇങ്ങനെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാർക്കൊക്കെ തരുന്ന ആ ലിസ്റ്റുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കണ്ട് നമ്മൾ അനാവശ്യമായിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ് അനുഭവിക്കാറുണ്ടോ? അതായത് അയ്യോ അവരവിടെ പോയി, അവരിവിടെ പോയി, എന്നെക്കാളും പ്രായക്കുറവ് ായിരുന്നു, പക്ഷെ അവരിത് അച്ചീവ് ചെയ്തു, എനിക്കത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചൊക്കെ ഇങ്ങനെ സ്ട്രെസ് അനുഭവിക്കുന്ന ആരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് വൻ തുകയൊക്കെ ചിലവഴിച്ചുള്ള ഒരു വിദേശ യാത്രകൾ ഒക്കെ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറൊക്കെ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്കും പറയാം കേട്ടോ. പക്ഷെ അത് മാത്രമല്ല നമ്മളുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്, നമ്മുടെ ചെറിയ ചെറിയ കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ ഉള്ള ആൾക്കാർ കാണത്തില്ലേ? അതായത് നമ്മുടെ അമ്മയൊരു ലക്ഷറി ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ദിവസം ഫോൺ അങ്ങ് പൂർണ്ണമായിട്ട് നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്ത് പ്രകൃതിയിൽ ചെലവഴിക്കണം എന്നൊക്കെ വളരെ വളരെയധികം ലളിതവും മനോഹരവുമായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റുകളൊക്കെയാണ് ഇവരൊക്കെ കേട്ടോ. അപ്പം ഈ കൂട്ടുകാരൊക്കെ ഇൻസ്റ്റഗ്രാമിനകത്ത് ബക്കറ്റ് ലിസ്റ്റ് ചെക്ക്ഡ് 1 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ടിക്കൊക്കെ ഇടുമ്പോൾ, സ്റ്റാറ്റസ് ഒക്കെ ഇടുമ്പോൾ, വീട്ടിൽ ഇരുന്ന് നമ്മളിങ്ങനെ കപ്പയും ചായയും കുടിക്കുന്ന നമുക്കുണ്ടാകുന്ന ആ ചെറിയൊരു ഫോമോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ടൊരു മിസ്സിങ് ഔട്ട് ഉണ്ടാവും, ഒരു പേടിയോട് കൂടിയിട്ടുള്ളൊരു മിസ്സിങ് ഔട്ട് ഉണ്ടാവും, അത് നമ്മൾ ചെയ്തില്ലല്ലോ എന്ന് വിചാരിക്കുന്നതാണ് കേട്ടോ. അതിനെക്കുറിച്ചൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിക്കാം. കാര്യം ഓ ഞാൻ ആഗ്രഹിച്ചതായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടാകാം. അപ്പം പെട്ടെന്ന് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആഗ്രഹങ്ങളൊക്കെ കൂട്ടി ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നവരൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544740912. ആദ്യം തന്നെ നമുക്കൊരു പാസഞ്ചർ ഉണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം.
1: ഹലോ സുമിയ, നമസ്കാരം.
0: നമസ്കാരം.
1: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: പറഞ്ഞോളൂ.
1: എന്റെ മോളൊരു വിഷൻ ബോർഡ് കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, 26 ഓപ്പണിംഗ്.
0: എന്താണത്
1: ഓപ്പണിംഗ് എന്ന് വെച്ചാ, അവൾക്ക് അവളിപ്പം 10 കഴിഞ്ഞ് +1 അഡ്മിഷൻ അലോട്ട്മെന്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അവിടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ ഈ വർഷത്തെ 26 അവൾക്ക് പിന്നെ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എന്ന് വെച്ചാ പഠിച്ച് നല്ലൊരു ജോലി കിട്ടി, എന്നെ നല്ല കെയർ ചെയ്ത്, എന്റെ ഹസ്ബൻഡ് ഞങ്ങളൊന്നും പോകാത്ത സ്ഥലത്ത് ലോകം മൊത്തം ചുറ്റിക്കറങ്ങണം, അവിടെ ഏറ്റവും വലിയ ആഗ്രഹം. ലോകമത്തെ എല്ലാം പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മള് മലകളും പുഴകളും മനോഹരമായ നമ്മള് കേരളം വിട്ട് കഴിഞ്ഞ് പുറത്തുള്ള ഒരുപാട് നല്ല മനോഹരമായ രാജ്യങ്ങൾ ഒക്കെ ഉണ്ടല്ലോ, അതിന്റെ ഇതൊക്കെ ആസ്വദിച്ച് നല്ല ഫുഡൊക്കെ കഴിച്ച് ഉമ്മിയായിട്ട് ഒരു വിനോദയാത്ര,
0: ഉമ്മി എല്ലായിടത്തും കൊണ്ടുപോകണം അല്ലേ,
1: ഉമ്മി എല്ലായിടവും കൊണ്ടുപോകണം. ഉമ്മിക്ക് ഉമ്മി എത്ര സന്തോഷിപ്പിക്കാൻ പറ്റും അത്രയും എന്റെ ഒരു ഇതിൽ സന്തോഷിപ്പിക്കാന്ന് വെച്ചാ, എന്റെ ഉമ്മി എന്റെ വാപ്പി ഇല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചു, ഞങ്ങൾ എപ്പോഴും കെയർ ചെയ്ത് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഉമ്മിയെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത് ഞങ്ങളുടെ ഉമ്മി തന്നെയാണ്. അപ്പൊ ആ ഉമ്മി എത്രത്തോളം സന്തോഷിപ്പിക്കുമ്പോഴാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത്. അപ്പൊ ഇപ്പോഴത്തെ വിഷയം ബോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ വീട്ടില് പഴയ ഫർണിച്ചറാണ്, എന്റെ ഹസ്ബൻഡ് മരിച്ചിട്ട് ഇപ്പൊ 6 വർഷമാകാൻ പോകുന്നു. അപ്പൊ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹം ഡൈനിങ് ടേബിൾ മേടിക്കണമെന്ന്, ഇൻഷാല്ലാ അത് വാങ്ങി, അലമാര വാങ്ങി, സ്റ്റാർട്ടിങ്
0: അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു
1: ഒരുപാട് ആഗ്രഹങ്ങൾ നടത്തി. പിന്നെ അയാളെ മുടി യു ഷേപ്പ് വെട്ടണമെന്നും പറഞ്ഞു, ഒത്തിരി മുടിയുള്ള ആളാ. അപ്പൊ അയാളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു മുടി നല്ല കളറൊക്കെ ചെയ്ത് കറക്റ്റ് ആയിട്ടൊരു പൊസിഷനിൽ ഇടണമെന്ന്. പക്ഷെ അവള മുടി ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാരും ഇങ്ങനെ നോക്കിയിരിക്കും, അവളെ മുടി എത്ര മനോഹരമാണ്. പിന്നെ ആള് കാണാനും ക്യൂട്ടാണ്.
0: ഓക്കെ, അപ്പം അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി നമ്മുടെ ഇങ്ങനെ പേരൻസിനെ ഒക്കെ കൊണ്ടുപോകണം, ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, അവർക്ക് ഇന്നത് വാങ്ങിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അവർ കൊണ്ടുപോകാത്ത സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റൊക്കെ എഴുതി വെച്ചേക്കുന്ന ഒരുപാട് മക്കളുണ്ടാവും അല്ലേ, ഒരുപാട് മക്കളും അവരുടെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ, അവരുടെ പേരൻസിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. എല്ലാ മനുഷ്യർക്കും ഒരു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ. നമ്മൾ പ്രായത്തിനനുസരിച്ച് പോകുമ്പോൾ, ആ പ്രായത്തിനനുസരിച്ച് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ആ ആഗ്രഹങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ കുഞ്ഞുനാളിലൊക്കെ ആണെങ്കിൽ ചിലർക്ക് ഇപ്പം നമ്മുടെയൊക്കെ കുറേയൊക്കെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ കുറേയൊക്കെ കുട്ടിക്കാലങ്ങളിൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതിനേക്കാളും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു കുട്ടിക്കാലമൊക്കെ ആയിരുന്നു നമ്മളുടേത്. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് കിട്ടുന്ന കുറച്ചധികം കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കധികം കിട്ടാറില്ലായിരുന്നു അല്ലേ. അതൊക്കെ കാണുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികളുടെ കയ്യിലൊക്കെ അതൊക്കെ കാണുമ്പോൾ, അന്ന് നമുക്കത് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നൊക്കെ എന്നതിൽ നിന്ന് തുടങ്ങി നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ എത്തുന്ന ആ ഒരു നമ്മളുടെ ഒരു 5-ാം ക്ലാസ് മുതൽ ഒരു 10-ാം ക്ലാസ് വരെയും ഒക്കെ വേറൊരാഗ്രഹമായിരിക്കും. അതായത് നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് വാങ്ങിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ കലാപരമായിട്ട് അത് നമുക്ക് ഡാൻസോ പാട്ടോ അങ്ങനെയൊക്കെ പഠിക്കുക എന്നതിലൊരു

ആ ഒരു ലെവലിലെത്തുമ്പോൾ വേറൊരു ആഗ്രഹമായിരിക്കും. പിന്നെ പ്ലസ് ടു കഴിയുമ്പോഴായിരിക്കും ഏത് കോഴ്സ് എടുക്കണം, ഏതെടുക്കണം. കാര്യം എന്ന് വെച്ചാൽ ഭാവി നിശ്ചയിക്കുന്ന ഒരു കാര്യമാണല്ലോ അപ്പോഴത്തേക്ക് വരുന്നത്. ഭാവി നിശ്ചയിക്കുന്ന ഒരു ഒരു ഏജിലേക്കായിരിക്കും, ഒരു 17-18 വയസ്സിലൊക്കെ അതിനനുസരിച്ച് വേണം പിന്നീട് അങ്ങോട്ട് പോകാൻ. അപ്പം ഏത് സ്ട്രീം ഞാൻ എടുക്കും, ഏത് സ്ട്രീം എടുത്താൽ ഓക്കെ ഞാൻ സയൻസ് എടുത്തു, അപ്പം എനിക്ക് മെഡിസിന് പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമുക്കൊന്ന് എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ പോകാം എന്നുള്ളൊരാഗ്രഹമൊക്കെ ആയിരിക്കും. പക്ഷെ പോയി കയറി ചെന്ന് കഴിയുമ്പോഴായിരിക്കും അയ്യോ ഇത് ഞാൻ വിചാരിച്ചതുപോലെ അല്ല എന്നൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത്. അവിടുന്ന് പിന്നെ ഡൈവേർട്ടായി പോകുന്ന ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ ഒരുപാടുണ്ടാവും, അതിൽ പെട്ട ഒരാളായിരുന്നു ഞാൻ കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ ആ ഒരു തലമൊക്കെ കഴിഞ്ഞ് പിന്നീട് നമ്മളുടെ ആ ഒരു ഏജ് ഒരു 10-25 വയസ്സൊക്കെ നമുക്ക് ആ ഒരു എത്തുന്ന ആ ഒരു സമയത്ത് അതിന് തൊട്ട് മുന്നോടിയായിട്ട് നമുക്ക് ജോലിയൊക്കെ ആവുമ്പോൾ ജോലി ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വേറെ കുറച്ച് ആഗ്രഹങ്ങളായിരിക്കും മനസ്സിൽ. അതായത് സ്വന്തമായിട്ട് നമുക്ക് ഏൺ ചെയ്ത് നമുക്ക് വാങ്ങിക്കാനുള്ള, നമുക്ക് സ്വരുക്കൂട്ടി വെക്കാനുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമുക്ക് എന്താ പറയുക വാങ്ങിക്കാനുള്ള കുറച്ച് തന്ത്രപ്പാടിൻ്റെ പുറകിലൊക്കെ ആയിരിക്കും നമ്മൾ ആ ഒരു. അപ്പോൾ ആ ഒരു തലങ്ങളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നുള്ളത് യാഥാർത്ഥ്യം. അങ്ങനെ എനിക്കും കുറച്ച് ബക്കറ്റ് ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ പോകുന്ന കുറച്ചധികം ആൾക്കാരും കാണും. അപ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544-7001-2. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PKG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PKG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: യെസ്, മനോഹരമായ പാട്ടിന് ശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ആട്ടുകര പാസഞ്ചർ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബക്കറ്റ് ലിസ്റ്റുകളെ കുറിച്ചിട്ടാണല്ലോ. അപ്പൊ സത്യം പറയട്ടെ സുഹൃത്തുക്കളെ, പണ്ടൊക്കെ നമ്മുടെ ആകെ ഉണ്ടായിരുന്ന ആ ആഗ്രഹം എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞത് വെച്ചതുപോലെ തന്നെ 10-ാം ക്ലാസ് ജയിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടണം, പരമാവധി പോയാൽ ഒരു പുതിയ ഫോൺ വാങ്ങണം, തീർന്നു അല്ലേ? എന്നാൽ ഇപ്പോഴത്തെ ലിസ്റ്റ്, പിള്ളേരുടെ ലിസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതായത് 23 വയസ്സിൽ സോളോ ട്രിപ്പ് പോകണം, സ്കൈ ഡൈവിങ് ചെയ്യണം, വടക്കൻ ധ്രുവത്തിൽ പോയി അറോറ ബോറിയാലിസ് കാണണം. ഇതൊക്കെ കാണുമ്പോൾ ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നാറില്ലേ നമ്മളൊക്കെ ഈ ലോകത്ത് വെറുതെ ജീവിച്ച് തീർക്കുകയാണോ എന്ന്? അതായത് ഇൻസ്റ്റഗ്രാമിലെ ഈ ബക്കറ്റ് ലിസ്റ്റ് ട്രെൻഡ് കാരണം നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്ത് വിഷമിക്കുകയാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പൊ അഭിപ്രായം പറയാൻ വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ലളിതമായ ആഗ്രഹം എന്താണ്? അതായത് വലിയ വലിയ ലിസ്റ്റുകൾ ഇല്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല എന്നുള്ളൊരു ചോദ്യമുണ്ട്. എനിക്ക് മറുപടികളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പേ നമുക്കൊന്ന് ആദ്യത്തെ പാസഞ്ചർ ഓ കട്ടായിപ്പോയി. അപ്പോൾ നമ്മുടെ ഈ ഒരു സംസാരമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഒന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ പാസഞ്ചേഴ്സ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നമുക്ക് ഒന്ന് ആ ഒരു ഇൻട്രൊഡക്ഷനൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ നമ്മുടെ പാസഞ്ചറിലേക്ക് എത്തുകയാണ്. നമസ്കാരം. നമസ്കാരം. കട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മുടെ റേഞ്ചൊക്കെ കറക്റ്റാണോ അല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് വിളിക്കുക. അതായത് നമസ്കാരം.
1: നമസ്കാരം മോളെ.
0: നമസ്കാരം.
1: നമസ്കാരം. കേൾക്കുന്നില്ലയോ?
0: കേൾക്കാം കേൾക്കാം, പറഞ്ഞോളൂ.
1: കൊച്ചുങ്ങടെ തന്നെയല്ല വല്യമ്മമാരുടെ ആഗ്രഹങ്ങളൊക്കെ ഓർത്തു വെച്ചിരിക്കുന്നത് പറയണമല്ല.
0: പറഞ്ഞോളൂ, എന്താണ്?
1: എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു മോളെ, ഈ ഭൂമിയിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഒരു വലിയ ആഗ്രഹം സാധിക്കണം.
0: എന്താണത്?
1: അത് എനിക്ക് തെമ്മക്കളാ മൂന്നുപേരെയും കെട്ടിച്ചു. അത് ചെറിയ രീതിയില്ല, ഇച്ചിരി 2-3 സെന്റൊക്കെ വാങ്ങിച്ച് അവര് താമസിക്കുന്നത്. പക്ഷെ എല്ലാരും അയച്ചു കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിനകത്ത് വലിയ വലിയ ആഗ്രഹമായിരുന്നു. എനിക്ക് സ്വന്തമായി 2 സെന്റ് ഭൂമിയും ഒരു കൊച്ചു വീടും വേണം. ഞാന് എനിക്ക് വേറെ അമക്കളും ഭർത്താവും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അക്കട്ടിച്ച മക്കളെ കൂടെ ഒക്കെ ഇല്ലേ നമ്മള് പോയി നിൽക്കുന്ന. എന്റെ ആഗ്രഹം ദൈവം സാധിച്ചു തരും എന്ന് മനസ്സിൽ ഉറച്ചുകൊണ്ട് ഞാൻ 18 വർഷം കൊണ്ട് ആഗ്രഹിച്ചു. ഇപ്പോൾ എനിക്കത് സാധിച്ചു. ഞാനീ 70-ാം വയസ്സിലോട്ട് കേറുന്ന ഒരു സാഹചര്യത്തിൽ 20 വയസ്സ് ഈ ആഗസ്റ്റ് കഴിയും. ആ ഞാൻ ഇപ്പോൾ സ്വന്തമായി ഒരു 2-3 സെന്റ് വസ്തുവും ഒരു വീടും മേടിച്ചു ഒറ്റയ്ക്ക് താമസിക്കുക. കാരണം ആ ആഗ്രഹം ദൈവം സാധിച്ചു തന്നതിന് ഞാൻ ഒരുപാട് പുണ്യമാ ദൈവത്തിനോട് പറയുന്നത്. കാരണം എനിക്ക് പിന്നിപ്പൊ ഒന്നുമില്ലല്ലോ, നമുക്ക് റേഷനായാലും കിട്ടും, പിന്നെ പോരാതെ വന്ന മക്കള് തരും. അവരുടെ അവരെ ഈ കെട്ടിച്ചെടുത്തൊക്കെ നിൽക്കുമ്പം കൊച്ചുങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അവരുടെയും കുറ്റമല്ല, അവരെ നമ്മള് കുറ്റപ്പെടുത്തുമല്ല. പക്ഷെ എനിക്കൊരു സ്വാതന്ത്ര്യം, ഒരു സമാധാനം എന്നുള്ളത് കണ്ടെത്താൻ. ചെറിയ പോരാളികളൊക്കെ നമുക്കൊരു പുതിയ വീട്ടിലോട്ട് വരുമ്പോ വരുമല്ലോ മോളെ, അതൊക്കെ ദൈവത്തിനോട് നമ്മള് പറയുന്നു. എല്ലാം ദൈവം അനുഗ്രഹിച്ചു തരും. അതെന്റെ വലിയൊരു സ്വപ്നമായിരുന്നു
0: മോളെ. പിന്നെ നമുക്ക് വലിയ സന്തോഷങ്ങളും കാര്യങ്ങളുമാണ് ലഭിക്കുന്നത് അല്ലെ. ഇപ്പൊ തന്നെ ആ അമ്മയുടെ ആഗ്രഹം നോക്കൂ, ഒരു 2 സെന്റ് വസ്തു അല്ലെങ്കിൽ അതിനകത്തൊരു കുഞ്ഞു വീട് എന്നത് മാത്രമായിരുന്നു ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പം ആ ആഗ്രഹം സാധിച്ചെടുത്തു. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സാധിച്ചെടുക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ഉള്ള നമ്മളുടെ ആ ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോൾ ഇങ്ങനെ പറയും, അതായത് വലിയ രീതിയിൽ നമ്മളിങ്ങനെ ആഗ്രഹിക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ വലിയ രീതിയിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ നമുക്കിങ്ങനെ സന്തോഷിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ നമ്മളിങ്ങനെ ദുഃഖം വരുമ്പോൾ നമ്മൾ അത്രയും വലുതായിട്ട് നമ്മൾ ദുഃഖിക്കാൻ പാടില്ല എന്നിങ്ങനെ പറയാറുണ്ട്. ആ ചൊല്ല് കറക്റ്റാണോ? നമുക്ക് അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം.
2: കാജിക്കായ,
0: പറഞ്ഞോളൂ.
2: മനുഷ്യനെ മരിച്ച തീരാത്താണ് ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത്.
0: അതെ,
2: പക്ഷെ അത് ആഗ്രഹിക്കുന്നതായാലും നമ്മൾ ഉദ്ദേശിക്കുന്നതായാലും നമ്മളെ കൊണ്ട് ഒക്കുന്നതായിരിക്കണം എന്നാണ് ചിന്താഗതി. ഇപ്പൊ നേരത്തെ പറഞ്ഞ തന്നെ ഡയറിയിലെ കാര്യം പറഞ്ഞാൽ നമ്മക്ക് അന്ന് ഈ ഡയറി ഒന്നും മേടിക്കാനുള്ള തോന്നും ഇല്ലെങ്കിലും ഈ പഴയ ഒരു ബുക്കിനകത്ത് നമ്മൾ ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ എഴുതി ഇടുകയും പിന്നെ മഹാന്മാരുടെ ഫോട്ടോ പിന്നെ കിട്ടുന്നതൊക്കെ വെട്ടി ഒട്ടിച്ചിട്ട് അതിന്റെ താഴെ ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ എഴുതുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെ നമുക്ക് എനിക്ക് മനസ്സിലൊന്ന് രണ്ട് ഇപ്പൊ ഈ തൊട്ട് മുമ്പ് പാസഞ്ചർ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലൊരു ആഗ്രഹമായിരുന്നു നമുക്കൊരിച്ചിരി ഭൂമി മേടിക്കണമെന്നും പിന്നെ ഒരു ചെറിയ വീടുണ്ടാക്കണമെന്നും അങ്ങനെ ആഗ്രഹം. പിന്നെ ഒരിക്കലും ഒരാളിന്റെ സഹായം ഇല്ലാതെ നമുക്ക് എങ്ങും എങ്ങും എത്തിപ്പെടാൻ പറ്റില്ല ആർക്കും. പക്ഷെ എങ്കിൽ തന്നെ അത് ഈ സഹായം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള ആളുടെ സഹായം അല്ലെങ്കിൽ അതിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഈ തൊട്ടടുത്തുള്ള നമ്മുടെ പ്രയത്നം കൊണ്ടായിരിക്കും നമ്മൾ ഈ മേളിലെത്തുന്നത്. പക്ഷെ ഒരാൾ എന്തെങ്കിലും ഒന്ന് സഹായിച്ചു പോയ അയാള് ജീവിതാവസാനം വരെ അയാളുടെ സഹായം കൊണ്ട് നമ്മൾ ജീവിച്ചെന്നും പറയും. അത് ഒരു വിഷയം. പക്ഷേ പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളാൽ കഴിയുന്ന ആഗ്രഹങ്ങൾ നമ്മൾ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് നടക്കും എന്നുണ്ടെങ്കിലേ അത് മറ്റൊരാളിന്റെ മുമ്പിൽ അത് പറഞ്ഞ് പ്രേരിപ്പിക്കുകയും കൂടെ ചെയ്യാവുള്ളൂ. അല്ലാതെ ഞാൻ MLA ആവും, MP ആവും, ഞാൻ കേന്ദ്രമന്ത്രി ആവും എന്നൊന്നും പറഞ്ഞാൽ അതിന്റെ അതിന്റെ ജീവിതത്തിൽ നടക്കത്ത് പോലും ഇല്ല. പിന്നെ അല്ലാത്ത തന്നെ ഞാൻ ഇന്ന ഇന്ന ഇന്ന ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാത്തതെന്ന് 100 പേരോട് പറയേണ്ടി വരും. ആയതിനാൽ അവനവനാൽ കഴിയുന്ന ആഗ്രഹങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക, അതുമായി മുമ്പോട്ട് പോകുക എന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള ബുദ്ധിശക്തി ഓർമ്മശക്തിയും ദൈവം നൽകി അനുഗ്രഹിക്കട്ടെ.
0: അതെ, അതായത് നമ്മൾ കുഞ്ഞ് ആഗ്രഹങ്ങളൊക്കെ നമ്മൾ സാധിച്ചെടുക്കുക എന്നൊക്കെ പറയത്തില്ലേ, പക്ഷേ മനുഷ്യനല്ലേ, മനുഷ്യനെ ആഗ്രഹിക്കാമല്ലോ, മനുഷ്യൻ എത്ര വേണമെങ്കിലും ആഗ്രഹിക്കാമല്ലോ അല്ലേ. അതായത് ഇപ്പോൾ പറയും നടക്കാത്ത ആഗ്രഹം അല്ലെങ്കിൽ നടക്കാത്ത കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറയുമായിരിക്കാം, പക്ഷേ ഈ നടക്കാത്ത കാര്യങ്ങളും അല്ലെങ്കിൽ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യങ്ങളും സാധിച്ചെടുത്ത മനുഷ്യർ താമസിക്കുന്ന ആ ഒരു ലോകത്താണ് നമ്മളും ജീവിക്കുന്നത് എന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാര്യം എന്നെ കൊണ്ടത് പറ്റുമോ, എന്നെ കൊണ്ടത് പറ്റത്തില്ലേ എന്നൊക്കെ ആഗ്രഹിച്ച് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് നടക്കാൻ സാധിക്കാത്ത അത്രയും ബുദ്ധിമുട്ടുള്ള ആഗ്രഹങ്ങൾ വരെ സാധിച്ചെടുത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. ഒന്ന് കണ്ണോടിച്ച് നോക്കിയാൽ മതി. കഴിഞ്ഞ ദിവസം വളരെയധികം നമുക്ക് സന്തോഷം നൽകുന്ന, എനിക്കധികം കൂടുതൽ സന്തോഷം നൽകിയ ഒരു വാർത്തയായിരുന്നു. നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുണ്ടല്ലോ വിജയ്, CM വിജയ്, അദ്ദേഹം നമ്മളുടെ ചെസ്സിൻ്റെ ലോക ചാമ്പ്യൻഷിപ്പ് നേടിയ പ്രജ്ഞാനന്ദയ്ക്ക് 50 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസാണ് അദ്ദേഹം ആ പ്രജ്ഞാനന്ദയ്ക്ക് സമ്മാനമായിട്ട് നൽകിയത്. എന്നിട്ട് അവർ തമ്മിൽ ഒരു ഫ്രണ്ട്ലി മാച്ച് ഇങ്ങനെ നടത്തുകയും ചെയ്തു. ഈ പ്രജ്ഞാനന്ദ അദ്ദേഹത്തിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ വിവരണങ്ങളിലേക്ക് നമ്മൾക്ക് പോവുകയാണെങ്കിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരിയും വളരെ കുഞ്ഞ് ചെറുപ്പകാലത്തും തൊട്ടേ ഈ ചെസ്സിൽ അധികം കൂടുതൽ താല്പര്യം കാണിക്കുന്നത് കണ്ടിട്ട് അവരുടെ അച്ഛനും അമ്മയും ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു കൂടുതലും അമ്മയാണ് അതിനു വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് അവരെ കുഞ്ഞു കുഞ്ഞു മത്സരങ്ങളിലേക്ക് ഇങ്ങനെ പങ്കെടുപ്പിച്ചിട്ട് അവസാനം അവര് പറയുന്നതുകൊണ്ട് അവര് വിചാരിച്ചതുപോലുമല്ല അവര് ലോക ചെസ് ചാമ്പ്യൻഷിപ്പില് കാൽസനെ തോപ്പിക്കും എന്നുള്ള ഒരു കാര്യമൊന്നും അവര് വിചാരിച്ചിരുന്നേയില്ല. പക്ഷെ അങ്ങനെയാണല്ലേ, നമ്മളുടെ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും അല്ലെങ്കിൽ നമ്മളുടെ പാരൻസിന്റെ ആഗ്രഹങ്ങൾക്കും സ്വപ്നങ്ങൾക്കും നമ്മൾ കൂടി ഒന്ന് വഴികാട്ടിയാവണം, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആള് ഒന്ന് വഴികാട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല നിലയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് നല്ലൊരു വഴി വെട്ടി തെളിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്ക് കൂടെ എന്ന കാര്യം അങ്ങനെ നിൽക്കുമ്പോഴുള്ള ഒരു ആഗ്രഹം, അതായത് നമ്മളുടെ കൂടെ അവരുടെ ഇഷ്ടത്തിന് ആഗ്രഹത്തിനനുസരിച്ച് അവരുടെ കൂടെ നിൽക്കുമ്പോഴുള്ള പ്രത്യേകത എന്ന് പറയുമ്പം ആ വിജയത്തിന് കിട്ടുന്ന ആ ഒരു സുഖവും ആ ഒരു സന്തോഷവും സന്തോഷവും എന്ന് പറയുന്നത് നമ്മൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് അല്ലേ, നമ്മൾ കൂടി സന്തോഷിക്കേണ്ടതാണ്. അങ്ങനെ കൂടെ നിൽക്കുന്ന ആരെയും ആരും മറന്നു പോകില്ല എന്നുള്ളൊരു വലിയൊരു മെസ്സേജ് കൂടി നമുക്ക് ഇതിനകത്ത് കൊടുക്കാനായിട്ടുണ്ട്. കാര്യം ചെറിയ ആഗ്രഹങ്ങളൊക്കെ വളരെയധികം കഠിനമേറിയതായിരിക്കും. അത്രയും കഠിനമേറിയ ആഗ്രഹങ്ങൾക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ പരിശ്രമിക്കേണ്ടി വരും എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ 30 വയസ്സിനുള്ളിൽ ഒരു വീട് വെക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ നമ്മുടെ ചെറുപ്പക്കാരിലേക്ക് അത് ചെല്ലുമ്പോൾ കുറച്ചധികം കൂടുതൽ പ്രഷറുള്ളൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെ കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലൊരു ജോലി വാങ്ങിച്ച് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കിട്ടുമെന്നുള്ളൊരു കാര്യമാണ്. അത് നമുക്ക് സാധിച്ചെടുക്കാൻ സാധിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് പിന്നീട് ഒന്നും വേണ്ട എന്നല്ല, അപ്പോഴത്തേക്ക് ആ ഒരു കാര്യം മാത്രം മതി നമുക്ക് സന്തോഷിക്കാനല്ലേ. അങ്ങനെ സന്തോഷം കണ്ടെത്തുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. അപ്പം കൂടുതൽ ആഗ്രഹങ്ങൾക്ക് നമ്മുടെ കുഞ്ഞു കൂട്ടുകാരൊക്കെ ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളാണ് നമ്മളെ ഇപ്പോഴത്തെ കുഞ്ഞു കുട്ടികൾക്കും നമ്മളുടെ വിദ്യാർത്ഥികൾക്കും എന്നൊക്കെ പറയുന്നത് വലിയ വലിയ ആഗ്രഹങ്ങളാണ്. അപ്പം നമ്മുടെ കുഞ്ഞു കുട്ടികൾ മനസ്സിൽ വെക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും വലിയ ആഗ്രഹങ്ങൾ നമ്മൾ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് കുഞ്ഞു കഷ്ടപ്പാടുകൾ വരും അതിനകത്ത്, കുഞ്ഞ് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരും അതിൽ. പക്ഷേ ഈ മക്കളൊക്കെ അതൊക്കെ ഇപ്പം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കളുടെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കും കേട്ടോ എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ.ജെ. സുമയാണ്. അപ്പോ നമുക്ക് ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ച് ഒരുപാട് രസകരമായ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് നമുക്ക് നല്ല കോൾസുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ വെച്ചിട്ട് എന്റെ വലിയൊരു ബക്കറ്റ് ലിസ്റ്റ് ആയിരുന്നു ഒരു ബുള്ളറ്റൊക്കെ എടുത്ത് ലഡാക്കിലേക്കൊക്കെ പോകുക എന്നുള്ളത് അങ്ങനെയൊക്കെ ഒന്നായിരുന്നു എന്നൊക്കെയുള്ള മനസ്സിലൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കത്തില്ലേ. അപ്പം അതിനായിട്ടൊക്കെ പൈസയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചു. പക്ഷേ കഴിഞ്ഞ മാസം എന്തെങ്കിലും മറ്റൊരു കാര്യം വന്നതോടെ പൈസ മൊത്തവും അതിനകത്ത് ഇങ്ങനെ പോയി. ബുള്ളറ്റും പോയി ലഡാക്കും പോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരത്തില്ല. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പൈസ ഇങ്ങനെ സ്വരുക്കൂട്ടി വെച്ചിട്ട് പക്ഷേ പിന്നീട് എന്തെങ്കിലും ഒരു കാര്യം അതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ ഈ പൈസ ഫുള്ള് അതിനകത്തേക്ക് പോകുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഇപ്പം ഈ ഏതൊക്കെ നമ്മുടെ ഈ കല്യാണം കഴിഞ്ഞ ചെറുപ്പക്കാരുടെ അടുത്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവരായിരുന്നു ഈ കൂടുതലും ഈ ഒരു സമയത്ത് ഈ ലഡാക്കിലേക്ക് ഈ ബുള്ളറ്റിലേക്ക് പോവുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത്. പക്ഷേ അതിന് സ്വരുക്കൂട്ടി വെച്ചിരുന്ന പൈസയൊക്കെ എടുത്ത് കല്യാണമൊക്കെ കഴിഞ്ഞ് ഭാര്യയും മക്കളും ഒക്കെ ആയിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം ഭാര്യയും കുട്ടികളും ഒക്കെ ആയിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ട്രിപ്പ് എന്നാണ് ഇപ്പോഴത്തെ ചെറുപ്പക്കാരുടെ അടുത്ത് ചിലരടുത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു ദിവസം രാവിലെ നമ്മളിങ്ങനെ എഴുന്നേറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ഓരോ നോട്ടിഫിക്കേഷനും മെസ്സേജും ഒക്കെ ഇങ്ങനെ വരാതിരിക്കുക, അല്ലെങ്കിൽ സമാധാനമായിട്ടൊരു ചായ കുടിക്കുക, അങ്ങനെയൊക്കെ ബക്കറ്റ് ലിസ്റ്റ് ഉള്ളവരുണ്ടല്ലോ. അതായത് ഈ ഫോണൊന്ന് മാറ്റി വെച്ചാൽ മതി, ബാക്കിയുള്ള എൻ്റെ എല്ലാ കാര്യത്തിനും സമയം കിട്ടുമെന്ന് പറയുന്നത് പോലെ തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൾസിൻ്റെയും മെസ്സേജസിൻ്റെയും ഒക്കെ ബഹളമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറിയിട്ട് ഇതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് സമാധാനമായിട്ടിരുന്നൊന്ന് ചായ കുടിക്കുക, അതൊക്കെയാണ് നമ്മളുടെ ചിലവരുടെ ബക്കറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അതായത് സമാധാനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബരം എന്ന് പറയത്തില്ലേ. അതായത് മറ്റുള്ളവരുടെ ഈ ബക്കറ്റ് ലിസ്റ്റ് കണ്ടിട്ട് നമ്മളിങ്ങനെ സ്ട്രെസ് അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എന്താണ് എന്ന്. അപ്പോൾ അടുത്ത നമുക്ക് ആരെങ്കിലും ഈ ഇങ്ങനൊരു അതായത് എനിക്ക് സമാധാനപരമാണ് ഇഷ്ടം, എനിക്കിങ്ങനെ പോകാനൊന്നും ഇഷ്ടമല്ല, എനിക്ക് ഒറ്റയ്ക്ക് നമുക്കിങ്ങനെ ഇരുന്ന് ഇങ്ങനെ സമാധാനത്തോടു കൂടി ഇരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിക്കുന്നവരൊക്കെ ഉണ്ടോ നമ്മളുടെ പാസഞ്ചേഴ്സിൽ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായം പറയൂ കേട്ടോ. അതായത് പലപ്പോഴും നമ്മളിങ്ങനെ വിചാരിക്കും കയ്യിൽ ഒരുപാട് പണം ഉണ്ടാകുമ്പോഴേ ഈ ബക്കറ്റ് ലിസ്റ്റൊക്കെ നടക്കുമെന്ന്. അതായത് ബാങ്ക് അക്കൗണ്ടിൽ മിനിമം ബാലൻസ് തികയ്ക്കണോ അതോ ബക്കറ്റ് ലിസ്റ്റ് നോക്കണോ എന്നാലോചിച്ച് തല പൊക്കിക്കുന്ന എത്രയോ പേര് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. എന്നാലൊന്ന് ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ, ലക്ഷങ്ങൾ ചിലവാക്കി വിദേശത്തേക്ക് പോകുന്നതാണോ യഥാർത്ഥ സന്തോഷം എന്ന് പറയുന്നത്? പണ്ടൊരു കൂട്ടുകാരൻ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് അവൻ്റെ വലിയൊരു ആഗ്രഹം എന്ന് വെച്ചാൽ ലോക്കൽ ബസ്സിൽ വിൻഡോ സീറ്റിലിരുന്ന് നല്ല മഴ ഉള്ളപ്പോൾ ഒരു ഹെഡ്ഫോണൊക്കെ ഇങ്ങനെ വെച്ചിട്ട് പ്രിയപ്പെട്ട പാട്ടും കേട്ട് ഒരു യാത്ര ഇങ്ങനെ പോകണമെന്ന്. അതായത് അതിന് ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് ഒന്നും വേണ്ടല്ലോ, 50 രൂപയുടെ ഒരു ടിക്കറ്റും നല്ലൊരു മനസ്സും മാത്രം മതി എന്നുള്ളൊരു കാര്യം കൂടിയാണ് ഓർമ്മിപ്പിക്കുന്നത്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം. കട്ടായി പോയിട്ടുണ്ട് നമ്മളുടെ പാസഞ്ചേഴ്സ്. ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. അടുത്ത പാസഞ്ചർ, ഹലോ.
1: ഹലോ,
0: നമസ്കാരം. സ്വാതി ചേച്ചി അല്ല ഇത്, സുമയ്യ ചേച്ചിയാണ്.
1: ഹലോ.
0: ആണ്, പറഞ്ഞോളൂ. എന്താ കുഞ്ഞിന്റെ കുഞ്ഞാഗ്രഹം?
1: എന്റെ ആഗ്രഹം, ഞാൻ വലുതാകുമ്പം ആർമി ഓഫീസറായിട്ട് എന്റെ അമ്മയ്ക്കും അച്ഛനും വലിയ വീട് വെച്ച് കൊടുത്തിട്ട് ഞങ്ങൾ അവിടെ താമസിക്കും.
0: ആഹാ, എന്താ ഈ കുഞ്ഞാഗ്രഹമുള്ള ആളുടെ പേരെന്താ? ഇന്നലെ വിളിച്ചപ്പോഴും ഞാൻ ചോദിക്കാൻ മറന്നു. എന്താ പേര്?
1: വേദിക.
0: വേദിക, വേദിക എവിടുന്നാ വിളിക്കുന്നേ?
1: ക്ലാപ്പന.
0: ക്ലാപ്പന, 5ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? സ്കൂളിലൊക്കെ പോവാൻ റെഡിയായോ രാവിലെ?
1: അന്നേരം അമ്മ പറഞ്ഞു വിളിക്കേ.
0: അന്നേരം അമ്മ പറഞ്ഞു ഒന്ന് വിളിക്കാൻ, അങ്ങനെ ഞാൻ വിളിച്ചില്ലേ. അപ്പൊ നമ്മുടെ ഈ കുഞ്ഞ് പാസഞ്ചർ, നമ്മളുടെ ഇന്ന് കൂടെയുള്ള ഈ കുഞ്ഞ് പാസഞ്ചറൊക്കെ ഉണ്ടല്ലോ, നമ്മളെ കുട്ടികളെയൊക്കെ ഇതേപോലെ നമ്മൾ ഒന്ന് കേൾപ്പിക്കാനായിട്ട് രാവിലെ ഇങ്ങനെ സ്കൂളിൽ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടൊക്കെ ഇരിക്കുമല്ലേ വേദിക മോള്. അപ്പൊ ഇങ്ങനെ റേഡിയോ ഒക്കെ കേട്ട് പോകുന്നതൊക്കെ ഇഷ്ടമാണോ? അപ്പൊ കൂട്ടുകാരടുത്തൊക്കെ ചെന്ന് പറയാറുണ്ടോ രാവിലെ ഞാൻ റേഡിയോയിൽ വിളിച്ച് ഇതേപോലെ നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെയാ ഞാൻ വന്നതെന്നൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. അപ്പം വേദിക മോളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, അപ്പം പഠിച്ച് നല്ലപോലെ പഠിക്കണം കേട്ടോ. നല്ലപോലെ പഠിച്ച് ആർമി ഓഫീസറൊക്കെ ആയിട്ട് വലിയ വീട്, അച്ഛനും അമ്മയ്ക്കും വലിയ വീട് വെച്ച് കൊടുക്കണം കേട്ടോ.
1: എനിക്ക് വേറൊരു ആഗ്രഹം കൂടെ.
0: എന്താ?
1: എനിക്ക് 6ാം ക്ലാസ് കഴിയുമ്പം വലിയ ഹോസ്റ്റലിൽ പോയി നിന്ന് അവിടുന്ന് പഠിച്ച് ആർമി ഓഫീസർ ആവാനാ.
0: ഓ, അങ്ങനാണ് ആഗ്രഹം. അപ്പൊ അതിനു വേണ്ടിയിട്ട് പഠിക്കുന്നൊക്കെ ഉണ്ടോ? പഠിക്കുന്നുണ്ട്. അപ്പൊ നല്ലപോലെ പഠിക്കണം കേട്ടോ.
1: ആ ക്ലാസ് ഏതാന്നറിയാമോ?
0: ഏതാ?
1: നവോദയ ക്ലാസ്.
0: നവോദയ ക്ലാസ്സില്. അപ്പൊ നവോദയയുടെ ഇതിനൊക്കെ പോകുന്നുണ്ടോ? ക്ലാസ്സുകൾക്കൊക്കെ പോകുന്നുണ്ടോ? ഉണ്ടോ?
1: എല്ലാ ആഴ്ചയും ഞായറാഴ്ച
0: പോകുന്നുണ്ട് അല്ലേ. അപ്പൊ നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ നവോദയക്ക് വേണ്ടിട്ട്? ഓക്കെ, അപ്പൊ നല്ലതുപോലെ പഠിക്കുക കേട്ടോ. ഓക്കെ, ശരി മോളെ, ടാറ്റാ. ടാറ്റാ. ഓക്കെ, അപ്പൊ കുഞ്ഞു കുട്ടികളുടെ കുഞ്ഞു ആഗ്രഹങ്ങളും ഒക്കെ കേട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മളുടെ ഇപ്പോഴത്തെ കുട്ടികളുടെ ആഗ്രഹം എന്നൊക്കെ പറയുന്നത് വലിയ വലുതാണ്. നമ്മൾ ആ പ്രായത്തിൽ ഇങ്ങനെ പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തന്നേക്കുന്നുള്ളത് കൊണ്ട് നമ്മൾ അത് മാത്രമേ ചിന്തിക്കാറുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ മാറി ചിന്തിക്കാമെന്ന് നമ്മുടെ കുട്ടികൾ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. മുതിർന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഹലോ, നമസ്കാരം സുമയ്യ.
0: നമസ്കാരം. കുറച്ച് ദിവസമായി ഞാനിവിടെ തന്നെ ഉണ്ട്. ഓക്കെ,
2: ബക്കൽ ലിസ്റ്റ്. ഇപ്പൊ ഞാൻ നേരത്തെ ഒരു പാസ്റ്റർ വിളിച്ചാൻ പറഞ്ഞു, ഉപ്പയില്ലാണ്ട് നല്ല വളർത്തിയ മകള്, പ്ലസ് വൺ പഠിക്കുന്ന മകള് ഒരു ആഗ്രഹം എഴുതി വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പൊ ആർക്കും എന്ത് ആഗ്രഹങ്ങളും എഴുതി വെക്കാം ഒക്കെ ചെയ്യാം. പക്ഷേ ഈ ആഗ്രഹം എഴുതി വെക്കുന്നതിനോടൊപ്പം തന്നെ തന്റെ മനസ്സിലൊരു കഠിനമായ ഒരു പ്രതിജ്ഞ ഉണ്ടാകണം ജീവിതത്തിൽ. എന്താണ്? ഞാൻ ഈ എഴുതി വെക്കുന്ന ഓരോ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചെടുക്കുക, ഞാൻ കഠിന പ്രയത്നം നടത്തി അതിനുവേണ്ടി പരിശ്രമിക്കണം. അപ്പൊ ആർക്കും എന്ത് എഴുതി വെക്കാം, എഴുതി വെക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമുക്കത് സാധിച്ചെടുക്കണമെങ്കിൽ കഠിന പ്രയത്നം നടത്തണം. അപ്പൊ അങ്ങനെ നടത്തി ആ മോൾക്ക് ആ മോളുടെ ആഗ്രഹങ്ങൾ സ്ഥിരീകരിക്കുന്നത് നമുക്ക് ആശംസിക്കാം, പ്രാർത്ഥിക്കാം. അങ്ങനെ ഓരോരുത്തരും അങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും, നെപ്പോളിയൻ പറഞ്ഞ കണക്ക് നത്തിങ് ഈസ് ഇമ്പോസിബിൾ, നമുക്ക് അസാധ്യമായതൊന്നും ഈ ജീവിതത്തിലില്ല. പക്ഷേ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരൊറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എഴുതുന്ന വിഷയം എന്റെ ഹൃദയത്തിൽ തട്ടി എന്റെ ജീവിതത്തിൽ എനിക്ക് അത് നേടിയെടുക്കണം എന്ന ഒരു ഇതുണ്ടെങ്കിൽ നമ്മൾ പരിശ്രമം, അങ്ങനെ പരിശ്രമം ഉണ്ടെങ്കിൽ നമ്മൾ വൈകാരികമായി ഇന്നിപ്പോ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ യൂത്തിന്റെ, നമ്മുടെ യുവതലമുറയുടെ പോക്കിൽ ഒരുപാട് പേരും വിഷമിക്കുകയാണ്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു അംബീഷൻസ്, ഒരു ആഗ്രഹം സാധിക്കാനുള്ള മനസ്സ് രൂപപ്പെടുത്തി എടുക്കുന്നുണ്ടെങ്കിൽ അവരെങ്ങും വഴിതെറ്റിപ്പോൻ അവർക്ക് സാധിക്കില്ലെന്നേ. കാരണം അവർക്ക് അവിടെ ഈ മോട്ടിവേഷൻ, അവരുടെ ലക്ഷ്യം ഇന്നിടത്തെത്തണം, ഇന്നിടത്ത് എനിക്ക് എത്തണം, ആ ലക്ഷ്യത്തിലേക്ക് ഉള്ള പ്രയാണത്തിൽ അവർക്ക് വേറെ വഴിതിരിഞ്ഞ് പോകാൻ സാധിക്കില്ല. അപ്പൊ നമുക്ക് ഫോണുണ്ട്, നമുക്ക് മറ്റ് ആധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇതിനെല്ലാം ടൈം പഞ്ച്വാലിറ്റി ചെയ്ത് നമുക്ക് എത്ര നേരം ഇന്നത് കാണണം, നമ്മൾ എന്ത് പഠിക്കണം. ഇപ്പൊ ആ കുട്ടി എന്നെ പറഞ്ഞേക്കുന്ന എന്താണ്, ജോലി കിട്ടണം. അപ്പം അത് പ്ലസ് ടു ആകുമ്പോൾ കൃത്യമായും അത് ആഗ്രഹിക്കണം, എനിക്ക് എന്ത് പഠിക്കാൻ കഴിയും. ഇന്ന് അവിടെയൊക്കെ വിരൽത്തുമ്പിൽ തന്നെ, അവിടെയൊക്കെ ഫോണുകളിൽ തന്നെ ഇതിനുള്ളൊക്കെ ഉള്ള സംവിധാനമുണ്ട്. ഞാൻ ഏത് കോഴ്സ് എടുക്കണം, ആ കോഴ്സ് എടുത്ത് പഠിച്ചാൽ എനിക്ക് എവിടെയൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, അതിനകത്ത് എത്ര സാലറി കിട്ടും. അപ്പൊ അങ്ങനെ നമുക്ക് ഒരു കോഴ്സ് കണ്ടെത്തി അത് പഠിക്കാനുള്ള പരിശ്രമം ഈ പ്ലസ് ടുവിൽ തന്നെ തുടങ്ങണം. അങ്ങനെ തുടങ്ങി അപ്പോഴത്തേക്ക് നമുക്ക് പിന്നെ വേറെ ഒരു വഴിവിട്ടുള്ള ഒരു ജീവിതത്തെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല.
0: അതായത് നമ്മള് ഈ കൂടുതലും നമ്മള് ഇങ്ങനെ കോച്ചിങ് കൊടുക്കുക, നമ്മൾ അല്ലെങ്കിൽ ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കൂടുതലും നമ്മൾക്ക് ഈ കുട്ടികൾക്ക് എല്ലാവരും വിചാരിക്കുന്നത് അങ്ങ് പഠിപ്പിക്കുക പഠിപ്പിക്കുക എന്നുള്ളത് ഇങ്ങനെ സ്ട്രെസ്സായി പോകുന്നുണ്ട്. അത്രയും സ്ട്രെസ്സൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. ആഗ്രഹത്തിനനുസരിച്ച് വളരുന്ന കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അത് കുഞ്ഞുനാളിൽ ഇങ്ങനെ മനസ്സിൽ തറഞ്ഞിട്ട് പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ അവർ തനിയെ പഠിച്ചോളും. നമ്മൾ ആരും അവരെ പുഷ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് ബെസ്റ്റായിട്ടൊരു കോച്ചിങ് മാത്രം കൊടുത്താൽ മതി, അവർ തനിയെ പഠിച്ചോളും. പക്ഷേ ഇങ്ങനെ നമ്മൾ അവരെ വളർത്തിയെടുത്തോണ്ട് വരിക എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് ആ കോച്ചിങ്ങിനൊക്കെ വിട്ട് നമ്മൾ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് അവരങ്ങ് നന്നായിട്ട് ഇത് ചെയ്യുന്നു. പക്ഷെ കൂടുതൽ കുട്ടികളും അതിനകത്ത് അനുഭവിക്കുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പം അത്രയ്ക്കൊന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അത് മനസ്സിലാക്കി അവർക്ക് നന്നായിട്ടൊരു ഗൈഡൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങനെയേ അങ്ങ് പൊയ്ക്കോളും. അവരങ്ങനെ നന്നായിട്ട് അവർ പഠിച്ച് നല്ല രീതിയിൽ അവരങ്ങ് പൊയ്ക്കോളും എന്നുള്ളതാണ്. അതുകൊണ്ട് ആരും ഇങ്ങനെ പ്രഷർ ചെയ്യരുത് കേട്ടോ. കുട്ടികളെ അങ്ങനെ പ്രഷർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അവർ തനിയെ അവർക്കറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പ്രത്യേകിച്ചും അറിയാം അവർക്ക് എങ്ങനെയാണ് ഏത് സ്ട്രീമാണ് വേണ്ടത്, അവരെങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ നല്ലതുപോലെ നമ്മളുടെ കുട്ടികൾക്ക് അറിയാവുന്നതുകൊണ്ട് അവരങ്ങനെയേ അങ്ങ് നല്ലതുപോലെ പൊയ്ക്കോളും എന്നുള്ളതാണ്. അപ്പം പക്ഷെ അതിൻ്റെ ഇടയിൽ നമുക്ക് വരുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാപിതാക്കളായാലും നമ്മൾ മുതിർന്നവരായാലും സിബ്ലിങ്സ് ആയാലും സഹോദരങ്ങളായാലും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യമാണ്. അപ്പം നമുക്കൊരു ഇടവേളയ്ക്ക് പോകാനായിട്ട് സമയം എടുത്തുകൊണ്ടിരിക്കുകയാണ്. കേട്ടുകൊണ്ടേ ഇരിക്കൂ എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: കൊച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ? വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: വെൽക്കം ബാക്ക്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് ബക്കറ്റ് ലിസ്റ്റിനെ പറ്റിയിട്ടായിരുന്നു അല്ലേ. അതായത് വളരെ രസകരമായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റുകളൊക്കെ എനിക്ക് തോന്നി കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ കാണും അല്ലേ. അതായത് ഇപ്പൊ ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോവുക എന്ന് മാത്രമൊക്കെ ഇങ്ങനെ ആഗ്രഹമുള്ള കുട്ടികളൊക്കെ നമ്മളുടെ കൂട്ടത്തിലൊക്കെ കാണും അല്ലേ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് ഇപ്പോൾ വേണം, ഇപ്പോൾ കിട്ടണം എന്ന് പറയുന്ന ആ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടല്ലോ. അതായത് മറ്റാരോടും, നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലെ ഏറ്റവും വിചിത്രമായ മറ്റാരോടും പറയാത്ത ഒരു ആഗ്രഹം അല്ലേ. അതെന്താണെന്ന് ഒരു ഒറ്റ വരിയിൽ പറയാനായിട്ട് ധൈര്യമുള്ള ആരെങ്കിലുമൊക്കെ നമ്മുടെ പാസഞ്ചേഴ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളാം കേട്ടോ. നമ്മുടെ സമയം ഇങ്ങനെ അടുത്തടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ചിലരുണ്ട് എനിക്ക് തിയേറ്ററൊക്കെ മൊത്തമായിട്ട് വാടകയ്ക്ക് എടുത്ത് ഒറ്റയ്ക്കിരുന്നൊരു സിനിമയൊക്കെ കാണണമെന്നൊക്കെ പറഞ്ഞ് വിചിത്രമായിട്ടുള്ള ബക്കറ്റ് ലിസ്റ്റൊക്കെ കൊണ്ട് നടക്കുന്നുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇന്നടുത്ത് ഇങ്ങനെ പോകണം, അപ്പം വളരെ രസകരമായ രീതിയിലേക്ക് നമുക്ക് അങ്ങനെയൊക്കെ പോവാം, അങ്ങനെയൊക്കെ കുറുമ്പ് നിറഞ്ഞ വളരെ തമാശ രൂപത്തിലുള്ള ആഗ്രഹങ്ങളൊക്കെ കാണും കേട്ടോ. അതൊക്കെ കൂട്ടുകാരുമൊക്കെ ആയിട്ട് ചെയ്യാനായിരിക്കും കുറച്ചുള്ള ഒരു സുഖം എന്ന് പറയുന്നത്. അതുമൊക്കെ ഒരു ഓർമ്മയൊക്കെയാണ് അല്ലേ. അതായത് നമ്മൾ ഇന്ന് ഈ യുവാക്കളുടെ ബക്കറ്റ് ലിസ്റ്റിനെ കുറിച്ചാണല്ലോ കൂടുതലൊക്കെ പറഞ്ഞത്. പക്ഷേ ഈ അടുത്ത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ നമ്മുടെ വീടുകളിലേക്ക് ഒക്കെ നോക്കിയാൽ എപ്പോഴെങ്കിലും നമ്മുടെ അമ്മയോടൊക്കെ ചോദിച്ചിട്ടുണ്ടോ, അമ്മയുടെ ഏറ്റവും വലിയ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന്? ഒരുപക്ഷെ അവരോട് ചോദിച്ചാൽ അവർ പറയും, എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല മക്കളെ, നിങ്ങൾ നന്നായിട്ടിരുന്നാൽ മതി എന്നൊക്കെ നമ്മുടെ അമ്മ പറയുന്നു. പക്ഷേ സ്വന്തം ആഗ്രഹങ്ങളൊക്കെ ആ അടുക്കളയിലെ ആ ഒരു പുകയ്ക്കൊപ്പം പുറത്ത് വിട്ടവരാണ് നമ്മുടെ അമ്മമാരെന്ന് പറയുന്നത്. പെട്ടെന്നൊരു കോളറുണ്ട്, ആരാണെന്ന് നമുക്ക് നോക്കാം. പാസഞ്ചർ ഉണ്ട്. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം. പറഞ്ഞോളൂ.
1: പിന്നെ അമ്മക്ക് സന്തോഷിക്കാനോ എടുക്കാനോ ഒരു വഴിയില്ല.
0: അതെന്താ? അതെന്താണ്?
1: അമ്മക്ക് കിടക്കാൻ കിടപ്പാടില്ല. അമ്മക്ക് സ്വന്തം ഭൂമി ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ട്. അമ്മക്ക് സുഖമില്ലാത്ത വ്യക്തിയാണ്. ഒരു കൈയും കാലും സാധ്യത ഇല്ല. കന്നിയുടെ അസുഖമുണ്ട്. അതിനെക്കൊണ്ട് എനിക്കൊരു കിടക്കാൻ കിടപ്പാടം ഇല്ലാത്തതിന്റെ ഒരു വിഷമേ ഉള്ളു. ഞാൻ ആരുടെ എല്ലാം കാറ്റായി പിടിച്ചതെന്ന് അറിയാവോ?
0: അമ്മയുടെ പേരെന്താ?
1: എന്റെ പേര് ഷൈജ.
0: ഷൈജ.
1: ആലങ്കട
0: വീന്നാ വിളിക്കുന്നത്. ഓക്കെ. ഹലോ. ഹലോ, പറഞ്ഞോളൂ.
1: അമ്മക്ക് എനിക്ക് സ്വന്തം ഒരു ഭൂമി ഉണ്ടെങ്കിൽ എനിക്ക് അതൊരു വലിയ ആഗ്രഹമാണ്. എനിക്ക് അതില്ലാത്തതിന്റെ ഒരു വിഷമേ ഉള്ളു മോളെ. പിന്നെ എനിക്ക് എന്തോ സന്തോഷമാണ്. ഒരു സന്തോഷവും ഇല്ല. ഒന്നിനും പോകണം എന്നൊരാഗ്രഹം ഇല്ല. ജോലി ചെയ്യണോന്ന് ആഗ്രഹമുണ്ട്. പണ്ട് അമ്മ 16 വയസ്സും വരെ ദുഃഖം എടുത്തവളാണ്. 51 വയസ്സുണ്ട്.

പറ്റുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചത്. നമുക്കത് അധികാരികളിലേക്ക് നമുക്കത് എത്തിക്കാം. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മുടെ അമ്മമാരുടെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ എല്ലാം നമ്മൾ ഈ ലക്ഷ്യങ്ങളുടെ പുറയിലേക്ക് ഓടുമ്പോൾ നമ്മളെ വളർത്തിയെടുത്തവരെ കൂടി നമ്മൾ ആ ഒരു ലിസ്റ്റിൻ്റെ ഭാഗമാക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതുപോലെ നമ്മുടെ അമ്മമാരുടെ മനസ്സിലെ വലിയൊരു ആഗ്രഹം എന്താണെന്ന് അറിയാനായിട്ട് കൂടി നമ്മൾ ശ്രമിക്കുക. അറിയാമെങ്കിൽ അത് സാധിച്ചു കൊടുക്കാൻ എപ്പോഴാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെന്നും കൂടി നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളുടെ സമയം താണ്ട് ഇങ്ങനെ അടുത്തെത്താറാവുമ്പോൾ ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമ്മളുടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നിങ്ങൾ ഓണാട്ടുകാരെ പാസഞ്ചറിലേക്ക് നമുക്ക് ഇങ്ങനെ എത്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മുടെ പാസഞ്ചേഴ്സിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കേട്ടിരിക്കുന്ന നമ്മളുടെ ശ്രോതാക്കൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കുമൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പം നടക്കുന്ന ഓപ്പറേഷൻ തൂഫാനിനെ പറ്റിയിട്ട് നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന കാര്യങ്ങളുടെ ഭാഗം. അത് എല്ലായിടത്തും വളരെയധികം ചടുലതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പോലീസ് സംവിധാനം നമ്മളുടെ നാട്ടിൽ പോകുന്നുണ്ട്. വളരെയധികം കൂടുതലധികം ഓരോ ദിവസം കഴിയുന്തോറും കേസുകളുടെയും അതുപോലെ തന്നെ പിടിക്കുന്ന ലഹരികളുടെയൊക്കെ കൂടുതൽ കൂടുതൽ കൂടുതൽ വിവരങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അതിനകത്ത് കുറച്ച് നമ്മൾ നാട്ടുകാർ കൂടി അതിനകത്ത് കൂടുതലിലേക്ക് പങ്കാളികളാവുകയും ഈ ലഹരി ഉപയോഗങ്ങളും ഉപയോഗിക്കുന്ന സ്ഥലങ്ങളും ബന്ധപ്പെട്ട അധികാരികളിലേക്കും പോലീസിലേക്കും എത്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ നാടിന് പ്രയോജനപ്രദമാകും എന്നുള്ളൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പാസഞ്ചർ ഇവിടെ ഒന്ന് ഫുൾ സ്റ്റോപ്പ് ഇട്ടൊന്ന് നിർത്തി ാണ് അടുത്ത ദിവസം പുതിയൊരു വിഷയവുമായിട്ട് വരാം എന്ന പ്രതീക്ഷയോടെ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
8: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
1: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്ത് സൊല്യൂഷൻ?
1: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
4: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
9: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എന്റെ റേഡിയോ 91.2.

ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഒരു യാത്ര പോയാലോ എന്ന് എപ്പോഴും നമ്മൾ ആലോചിക്കാറുണ്ടല്ലേ. മുടങ്ങാതെ ട്രിപ്പ് പോകുന്ന ഒരുപാട് പേരുണ്ട്. ഇഷ്ടമുള്ള സ്ഥലത്തേക്കൊക്കെ യാത്ര പോവുക എന്നുള്ളത് അതിമനോഹരമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലം തുടങ്ങുമ്പോൾ ഉള്ള യാത്ര അതും മനോഹരം തന്നെയാണല്ലേ. സ്ഥിരമായി യാത്ര പോകുന്നവർക്കൊക്കെ ഈ മഴക്കാലത്തെ യാത്ര വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെ.

മഴക്കാലത്ത് പ്രകൃതി ഭംഗിയാൽ ഏറെ ആകർഷകമായ ഒരു കേന്ദ്രം കൂടിയാണ്. പക്ഷേ ശക്തമായ മഴ, അതേ തുടർന്നുണ്ടാകുന്ന അപകടത്തിന്റെ സാധ്യത, ഇതൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ യാത്ര പോകുന്നവരോടായി പ്രത്യേകിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് പൊന്മുടി യാത്രയ്ക്കായി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവരോടാണ് കേട്ടോ. സംസ്ഥാനത്ത് ശക്തമായ മഴയെ തുടർന്ന് തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായ പൊന്മുടി എക്കോ ടൂറിസം ഈ ഒരു മേഖലയിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് ആ ഒരു പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യത ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് വനം വകുപ്പ് ഇങ്ങനെയൊരു നിർണായക തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അതായത് പൊന്മുടി യാത്ര പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നവർ, നിങ്ങളുടെ യാത്ര ഒന്ന് റീഷെഡ്യൂൾ ചെയ്തോളൂ. കാരണം ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ ഈ ഒരു വിലക്ക് തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. പൊന്മുടിയിലേക്കുള്ള ഈ മലമ്പാതകളിലും അതുപോലെ സമീപ പ്രദേശങ്ങളിലുമൊക്കെ മണ്ണിന്റെ സ്ഥിരതയെക്കുറിച്ച് ഒരുപാട് ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇങ്ങനെയൊരു പ്രവേശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, മഴ ശക്തമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ. ഈ ഒരു സാഹചര്യത്തിൽ റോഡുകളിലേക്ക് പാറകളും അതുപോലെ മണ്ണും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ടെന്നും അധികൃതരുടെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ മഴ മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലേക്കുള്ള യാത്രകളിലെല്ലാം തന്നെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയും അധികൃതരും അഭ്യർത്ഥിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു മുന്നറിയിപ്പ് മാത്രമല്ല, നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു കരുതൽ കൂടിയായിട്ട് കണക്കാക്കുക ഇത്തരത്തിലുള്ള യാത്രകൾ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
4: ചെങ്ങന്നൂരിലെ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
5: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ ഏക റേഡിയോ 91.2.

ഏറ്റവും കൂടുതലായി ശബ്ദം ഉയർത്തേണ്ടത് എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്കെതിരെ നമ്മൾ ശബ്ദം ഉയർത്തേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മുടെ ശബ്ദം എപ്പോഴെങ്കിലും ഇതിനെതിരെ ഉയർന്നിട്ടുണ്ടോ എന്നുള്ളത് ഒരു മറുചോദ്യമാണ്. അങ്ങനെ ഉയർത്താൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ശബ്ദം നിങ്ങൾക്ക് ലഹരിക്കെതിരെ ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാണെന്നല്ലേ?

പലപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഒരു ധൈര്യം, ആ ഒരു ഭയം മറികടന്ന് ധൈര്യം സംഭരിച്ച് മുന്നോട്ട് വന്ന് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു പോരാളി തന്നെയാണ്. അങ്ങനെ നിങ്ങൾക്കൊരു ധൈര്യം കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിജയം തന്നെയാണ്. ഇപ്പോഴിതാ ലഹരിയുടെ ഉപയോഗമോ അല്ലെങ്കിൽ വിപണനമോ ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾക്ക് ഉറപ്പായും പോലീസിനെ ഇത് അറിയിക്കാവുന്നതാണ്. ഓപ്പറേഷൻ തുഫാനെ കുറിച്ച് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. മാത്രമല്ല ദിനം പ്രതി നമ്മുടെ ഫോണുകളിൽ, നമ്മുടെ ടി വിയിൽ, പത്രമാധ്യമങ്ങളിലൊക്കെ തന്നെ ഓപ്പറേഷൻ തുഫാനിൽ ലഹരി വേട്ട നടത്തപ്പെടുന്ന കാഴ്ച നമ്മൾ കാണുന്നതാണ് അല്ലേ. ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർ ചേരുന്നുണ്ട്. തീർച്ചയായും നമുക്കും ഇതിൽ ഭാഗമാകാം. നമ്മുടെ കൺമുന്നിൽ നിന്ന്, നമ്മുടെ കുഞ്ഞുങ്ങളിൽ നിന്ന്, നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്ന് ഈ ലഹരിയുടെ ഉപയോഗം ഇല്ലാതെ ആക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമുക്ക് കഴിയും. അപ്പോൾ അതിന്റെ ഭാഗമായി പോലീസിനോടൊപ്പം നമുക്കും ചേരാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഈ വിവരം പോലീസിനെ അറിയിക്കാവുന്നതാണ്. അതിനുള്ള വാട്സപ്പ് നമ്പറുണ്ട്. ഈ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്പർ ഇതാണ്: 999 666 666. 9999 5966666.

0: കുഞ്ഞനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓപ്പറേഷൻ തുഫാനെ കുറിച്ചാണ് നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരും ഇതിനെതിരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ടതാണ്. കാരണം ലഹരി മാഫിയയുടെ വേരറുക്കാനായി നമ്മുടെ കേരള പോലീസ് ആരംഭിച്ച ഒരു പുതിയ പദ്ധതിയാണ് ഓപ്പറേഷൻ തുഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, എക്സൈസ് ഈ വകുപ്പുകളുടെ ഒക്കെ സഹകരണത്തോടെയാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ ഉദ്ഘാടനം നമ്മുടെ സംസ്ഥാനത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VD സതീശനാണ് നിർവഹിച്ചിട്ടുണ്ടായിരുന്നത്. ലഹരി മാഫിയകൾക്കെതിരെ വളരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുക, അതുപോലെ തന്നെ പൊതുജന പങ്കാളിത്തത്തോടെ വലിയൊരു ജനകീയ പ്രതിരോധം തീർക്കുക, ഇവയാണ് ഈ ഒരു പദ്ധതിയിലൂടെ കേരള പോലീസ് ലക്ഷ്യമിടുന്നത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ ഒരു രീതിയിലാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. ലഹരി മാഫിയകൾക്ക് നിയമത്തിന്റെ കർശനമായ ഒരു മുന്നറിയിപ്പ് നൽകുന്നതോടൊപ്പം സാധാരണക്കാർക്ക് പൂർണമായ ഒരു സുരക്ഷിതത്വ ബോധം ഉറപ്പാക്കാനും ഈ ഒരു ദൌത്യം ലക്ഷ്യമിടുന്നുണ്ട്. കൂടാതെ അന്തർ സംസ്ഥാന ലഹരി മാഫിയയെ തകർക്കുന്നതിനായി മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലീസ് മേധാവിമാരുമായും ആലോചിച്ച് ഒരു സംയുക്ത പദ്ധതികൾ ആസൂത്രണം ചെയ്യാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ലഹരി വിപണനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അജ്ഞാതമായി കൈമാറാൻ ആപ്പുകളും വാട്സ്ആപ്പ് ചാറ്റ്ബോട്ടുകളും അടങ്ങുന്ന വിപുലമായ ഡിജിറ്റൽ സർവൈലൻസ് സംവിധാനമാണ് സജ്ജമാക്കിയിരിക്കുന്നത്. ഈ രഹസ്യ വിവരം നൽകുന്നവരുടെ സംരക്ഷണം എപ്പോഴും പോലീസ് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവുകൾ ലഭിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പരിസരങ്ങളിലോ നിങ്ങളുടെ ചുറ്റുപാടുകളിൽ ആരെങ്കിലും തന്നെ ലഹരി ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ലഹരി വിപണനം നടത്തുന്നതോ ആയി നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ മുമ്പ് പറഞ്ഞ വാട്സപ്പ് നമ്പറിലോ അല്ലെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിലോ നിങ്ങൾക്ക് വിളിച്ച് അറിയിക്കാവുന്നതാണ്. വിളിച്ചറിയിക്കാനുള്ള നമ്പർ 9497979794. അതായത് ആദ്യവും അവസാനവും 94 എന്ന നമ്പറാണ്, ബാക്കി വരുന്ന നമ്പറുകളെല്ലാം 97 എന്നുള്ളതാണ്. അടുത്ത ഒരു നമ്പറുണ്ട്, അതും സെയിം ഡിജിറ്റൽ വരുന്നതാണ്, 9497927779. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ നമ്പറിലൂടെ വിവരങ്ങൾ കൈമാറാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം പറയാം, നിങ്ങളുടെ വിവരങ്ങൾ അതായത് ഇതേക്കുറിച്ചുള്ള ലഹരി മാഫിയയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ തീർത്തും രഹസ്യമായി തന്നെ പോലീസ് സൂക്ഷിക്കുന്നതായിരിക്കും, നിങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ് കൈമാറാം.

തോറും ഓപ്പറേഷൻ തുഫാന്റെ കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും അല്ലേ. അപ്പോൾ ഇതാ കഴിഞ്ഞ ദിവസവും ഇതേ തുടർന്ന് നടപടി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി തിങ്കളാഴ്ച സംസ്ഥാന വ്യാപകമായി നടത്തിയ റെയ്ഡിൽ 233 പേരാണ് അറസ്റ്റിലായത്. അപ്പോൾ നമ്മുടെ നാട്ടിലെ ലഹരിയുടെ വിപണനവും വിൽപ്പനയും എത്രത്തോളം മാരകമായ രീതിയിൽ ഭീകരമായ രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാകുന്നില്ലേ. വിവിധ മയക്കുമരുന്നുകൾ കൈവശം വെച്ചതിനാണ് 215 കേസുകളും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഈ തിങ്കളാഴ്ച നടത്തിയ ഒരു സ്പെഷ്യൽ ഡ്രൈവിൽ മയക്കുമരുന്ന് വിൽപ്പനയിൽ ഏർപ്പെടുന്നതായി സംശയിക്കുന്നവരെ കർശന പരിശോധനയ്ക്കും വിധേയമാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി ഇതുവരെ 1442 കേസുകളാണ് ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1559 പേർ ഇതുവരെ അറസ്റ്റിലാവുകയും ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്നൊക്കെ കഞ്ചാവും അതുപോലെ MDMA അങ്ങനെ പലതരത്തിലുള്ള ലഹരി വസ്തുക്കളാണ് പിടിച്ചെടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകാം. നിങ്ങളുടെ ഒരു വിവരങ്ങളും എവിടെയും പരസ്യപ്പെടുത്തുന്നതല്ല. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ സംരക്ഷണം നൽകാനും പോലീസ് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ മയക്കുമരുന്ന് വിൽപ്പനയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് പോലീസിന് നേരിട്ടും വാട്സപ്പ് മുഖേനയും അറിയിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ അറിയിക്കാനുള്ള നമ്പർ 9497979794. വാട്സപ്പ് നമ്പറുണ്ട്, 9995966666. ഈ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുന്നവരുടെ വിവരങ്ങളെല്ലാം പൂർണ്ണമായും സുരക്ഷിതമായിരിക്കുമെന്ന് വീണ്ടും എടുത്തു പറയുകയാണ്. തീർച്ചയായും ഇത് കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നുപോകുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ പരിസരത്തും അല്ലെങ്കിൽ എൻ്റെ ചുറ്റുപാടിലും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള സമയമാണ്, പ്രവർത്തിക്കാനുള്ള സമയമാണ്. ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്.

പ്രിയപ്പെട്ട ഇടമെന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയാണല്ലേ. ഇനി നമ്മുടെ വീട്ടിലെ മുറിയാണ്, അല്ലെങ്കിൽ ഓഫീസ് റൂമിൽ നമ്മുടെ ചെയറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ലൈബ്രറിയാണ്, അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കാൻ പോകുന്ന ഇടമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്ന് പറഞ്ഞാലും ഇവിടങ്ങളിലെല്ലാം നമ്മുടെ കൂട്ടായി വരുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ തന്നെയായിരിക്കും. കാരണം നമ്മൾ ഇവിടെ എല്ലാം യൂസ് ചെയ്യുന്നത് ഈ മൊബൈൽ ഫോൺ തന്നെയാണ്. ലോകം നമ്മുടെ വിരൽത്തുമ്പിലേക്ക് എത്തുന്ന ആ ഒരിടം, ലോകത്തിലെ എല്ലാ വാർത്തകളും, സന്തോഷമായാലും സങ്കടമായാലും എന്ത് തന്നെയായാലും നമ്മുടെ വിരൽത്തുമ്പിലേക്ക് നമ്മളിലേക്ക് എത്തുന്ന ഇടമാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളത് അല്ലെ. പല വീഡിയോസും കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇങ്ങനെ വേണ്ടിയിരുന്നില്ല, ഇങ്ങനെയുള്ള വീഡിയോസ് എന്തിനാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസ് ആർക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, റീച്ചിന് വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്തുനിന്ന് കിട്ടുന്ന ഏർണിങ്സിന് വേണ്ടിയിട്ടാണോ. തീർച്ചയായും അതിനൊക്കെ വേണ്ടിയിട്ടാകാം, പക്ഷേ കണ്ടിരിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു അരോചക ഫീലിംഗ് ഉണ്ടല്ലോ, അത് ഒരിക്കലും മാറ്റിക്കളയാൻ നമുക്ക് തോന്നില്ല. മാത്രമല്ല നമ്മൾ ആ ഒരു ചാനലിനെ അല്ലെങ്കിൽ ആ കാണുന്ന വീഡിയോയെ അങ്ങനെ ഡീഗ്രേഡ് ചെയ്യപ്പെടുകയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടനായ സലിം കുമാർ അന്തരിച്ചുവല്ലേ. എത്രയെത്ര സിനിമകളിലൂടെ നമ്മളെല്ലാവരെയും ചിരിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും നമ്മുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു മുഖമാണല്ലേ. പ്രത്യേകിച്ച് 90s കിഡ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബാല്യകാലങ്ങളെ സന്തോഷമാക്കിയ, അവരുടെ ബാല്യകാലങ്ങളെ ചിരിയുടെ പൂരപ്പറമ്പാക്കി മാറ്റിയ ഒരു പ്രതിഭ തന്നെയായിരുന്നു അല്ലേ. അവരില്ലെങ്കിൽ നമ്മുടെയൊന്നും ബാല്യമില്ല എന്ന് തോന്നിപ്പോകുന്ന കലാകാരനാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം എല്ലാവരെയും ഒരുപാട് സങ്കടപ്പെടുത്തിയല്ലേ. തീർച്ചയായും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെടുമ്പോൾ മാത്രമല്ലേ അത്തരത്തിലുള്ള വേദന നമുക്ക് അറിയാൻ സാധിക്കൂ. നമ്മുടെ കുടുംബത്തിലുള്ള അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഒരാളിന്റെ വിയോഗം നമുക്ക് എത്രത്തോളം സങ്കടം ഉണ്ടാക്കും. ആ ഒരു വിയോഗത്തെ തുടർന്ന് മറ്റുള്ളവർ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും, അതായത് നമ്മുടെ പ്രിയപ്പെട്ടവരാകാം അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളാകാം പരിചയക്കാരാകാം, ആര് തന്നെയായാലും ആ ഒരു വിയോഗത്തെ തുടർന്നുണ്ടാകുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുക എന്നുള്ളത് എത്രത്തോളം റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരമിടങ്ങളിലേക്ക് ക്യാമറയും തൂക്കി പോകുന്നത് അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും കൊണ്ടുപോകുന്നത് ശരിയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ

0: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: നാടിന്റെ താളമായി, ഈണമായി എന്നും നിങ്ങളുടെ കാതോരത്ത് എന്റെ റേഡിയോ 91.2.

ഇതും മറ്റൊന്നുമല്ല, കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും കണ്ടതാണ് നമ്മുടെ പ്രിയപ്പെട്ട നടൻ സലിംകുമാറിന്റെ വിയോഗത്തെ തുടർന്ന് ഒരുപാട് പേർ അവിടെ മൊബൈലുമായി ചെന്ന് പലരുടെയും വീഡിയോസ് എടുക്കുക. കാരണം ഇവിടങ്ങളിലൊക്കെയും രാഷ്ട്രീയ സിനിമാ മേഖലകളിലുള്ള ഒരുപാട് പ്രമുഖർ എത്തും. ഇവരെയൊക്കെ അല്ലാതെ പോയി കാണാൻ ആർക്കും തന്നെ കഴിയില്ല. ഇത് എൻ്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ഇതിലെനിക്ക് കുറച്ചൊരു ദേഷ്യം തോന്നിയ, കുറച്ച് സങ്കടം തോന്നിയ, എന്തുകൊണ്ട് ഇങ്ങനെ പെരുമാറുന്നു എന്ന് തോന്നിപ്പോയ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് ദിലീപേട്ടൻ കാണാൻ വന്നപ്പോൾ ഒരാൾ, ഒരു ചേട്ടൻ, മറ്റൊരു ചേട്ടൻ ഫോൺ എടുത്തിട്ട് ദിലീപേട്ടൻ്റെ മുൻപിലേക്ക് നീട്ടി, അത്രയ്ക്ക് ജനത്തിരക്കാണെന്ന് ഓർക്കണം, ദിലീപേട്ടൻ്റെ മുൻപിലേക്ക് നീട്ടി ആ ചേട്ടൻ ചിരിച്ചുകൊണ്ട് ദിലീപേട്ടനൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നു. ശരിക്കും ദിലീപേട്ടനപ്പോൾ ഒരു നിസ്സഹായനെ പോലെ എന്താ കാണിക്കുന്നതെന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നു. മറുത്തൊന്നും പറയാൻ കഴിയില്ല, കാരണം പൊതുജനമാണ്, പല വിധമാണ്, ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നറിയില്ല. എങ്കിലും പക്ഷേ ഇപ്പോൾ ഒരു കാര്യമുണ്ട് കേട്ടോ, ഇതേ തുടർന്ന് ഒരു ശക്തമായ, എല്ലാവരും തന്നെ ശക്തമായി ഇതിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ലാൽ ജോസ് ഇതിനെതിരെ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, സുപ്രിയ ശബ്ദം ഉയർത്തിയിട്ടുണ്ടായിരുന്നു, രജീഷ വിജയൻ ഇപ്പോഴുതാ ഇതിനെതിരെ പറഞ്ഞിരിക്കുന്നു. മാത്രമല്ല ഇത്തരത്തിലുള്ള പ്രവർത്തികൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പ്. ഓൺലൈൻ മീഡിയാസിന് എങ്ങനെയെങ്കിലും അവരുടെ ചാനലിന് റീച്ച് കിട്ടിയാൽ മതി എന്നുള്ള തരത്തിലേക്ക് ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോ കണ്ടന്റുകളും മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ വീഡിയോ എടുക്കാൻ വരുന്നവർക്കെങ്കിലും കുറച്ച് മര്യാദ ഉണ്ടാകണം, ഇല്ലെങ്കിൽ കണ്ടു നിൽക്കുന്നവർ പ്രതികരിക്കുമെന്നുള്ള കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട. എന്തായാലും നമുക്ക് നല്ല പാട്ടൊക്കെ കേട്ടിട്ട് തിരികെ എത്താം.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: റേഡിയോ ജംഗ്ഷൻ.

1.2 റേഡിയോ ജംഗ്ഷൻ, ഞാൻ ഗോപികയാണ് കൂടെ ഉള്ളത്. നമ്മൾ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഇപ്പോൾ സിഗ്നലുകൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല അല്ലെ? കാരണം പലയിടങ്ങളിലും റോഡ് പണി പുരോഗമിക്കുന്നതിനാൽ ഈ സിഗ്നലുകൾ എങ്ങും തന്നെ ഉണ്ടാവാറില്ല. അതുകൊണ്ട് തന്നെ റോഡ് അപകടങ്ങൾ വളരെ കൂടുതലാണ് അല്ലെ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇക്കാര്യം? കാറിലൊക്കെ ദീർഘദൂര യാത്രകൾ പോകുന്നവർക്കറിയാം, അത്യാവശ്യം നല്ല റോഡാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേഗത്തിൽ നമ്മൾ വണ്ടി ഓടിക്കാറുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു അമിത വേഗം നമ്മളെ ചിലപ്പോൾ അപകടത്തിലേക്ക് എത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള അപകടങ്ങൾ നമുക്ക് ചുറ്റുപാടും ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. റോഡപകടങ്ങളുടെ കാര്യത്തിൽ നമ്മുടെ കേരളത്തിൽ വൈകുന്നേരം ഒരു 6 മണി മുതൽ 9 മണി വരെയുള്ള സമയം വളരെ നിർണായകമായ സമയമാണ്. നമുക്ക് നോക്കാം, ഒരു ദിവസത്തെ നമുക്ക് 8 തരംതിരിക്കാം. അങ്ങനെ തരംതിരിക്കുമ്പോൾ ഏറ്റവും അധികം റോഡ് അപകടങ്ങൾ നടക്കുന്നത് ഏത് സമയത്താണെന്ന് നിങ്ങൾക്കറിയാമോ? സംസ്ഥാന ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ, അതായത് SERB കണ്ടെത്തൽ പ്രകാരം ഈ 3 മണിക്കൂറിനുള്ളിലാണ്, അതായത് വൈകുന്നേരം 6 മണി മുതൽ 9 മണി വരെയുള്ള സമയത്താണ് 2025 മൊത്ത അപകടങ്ങളിൽ 49,889 എണ്ണത്തിൽ 10,594 എണ്ണവും നടന്നത് ഈ ഒരു സമയത്താണ്. ട്രാഫിക് സിഗ്നലുകളോ അല്ലെങ്കിൽ പോലീസ് നിയന്ത്രണങ്ങളോ ഒന്നും തന്നെ ഇല്ലാത്ത കവലകളിൽ ഇത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ വർദ്ധിക്കുകയാണെന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപകടങ്ങളുടെ 68.24% ഗ്രാമീണ റോഡുകളിലാണ് സംഭവിച്ചത്. മരണങ്ങളുടെ 72.70%, അതുപോലെ തന്നെ ദേശീയപാതകളിൽ 8,941 അപകടങ്ങളും സംസ്ഥാന പാതകളിലേക്ക് പോകുമ്പോൾ അത് 10,000 വർദ്ധിക്കുകയുമാണ് ചെയ്യുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അമിത വേഗം മൂലമാണ്. അതുപോലെ തന്നെ 18 അപകടങ്ങൾ ഉണ്ടായിരിക്കുന്നത് റോഡരികിലെ കേബിളുകൾ, കുഴിയെടുക്കൽ, ഇത്തരത്തിലുള്ള സുരക്ഷാ വീഴ്ചകൾ കാരണം ഉണ്ടായതാണെന്നും ഈ ഒരു റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ 50,000 അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ 3,733 മരണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ആകെ പരിക്കേറ്റത് 56,922 പേരാണ്. പ്രതിദിന ശരാശരി അപകടം 136. തീർച്ചയായും നമ്മൾ സുരക്ഷിതരായിരിക്കേണ്ടത് നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും കൂടി ആവശ്യമാണ്. സുരക്ഷിതമായ യാത്രയ്ക്കായി ശ്രദ്ധിച്ചു പോവുക. അമിതവേഗം ആപത്ത്.

ഇനി വറുതിയുടെ കാലമാണ്. അതെ, ഇനി 52 ദിവസങ്ങൾ തീരത്ത് വറുതിയുടെ കാലം തന്നെയാണ്. ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ്. ഈ ഒരു വർഷത്തെ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കുകയാണ്. ജൂലൈ 31 വരെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിയന്ത്രണങ്ങൾ ഉറപ്പാക്കാനും തീരദേശത്തെ ക്രമസമാധാന പാലനത്തിനുമായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് കളക്ടർ ആണി ജൂല തോമസ് അറിയിച്ചിരിക്കുന്നത്. നമ്മുടെ കൊല്ലം ജില്ലയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നീണ്ടകര പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, തങ്കശ്ശേരി, അഴീക്കൽ ഹാർബറുകളുടെ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യന്ത്രവൽകൃത മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരവും നങ്കൂരമിടലും പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ഇൻബോർഡ് എഞ്ചിൻ ബോട്ടുകൾ ഒഴികെയുള്ള മറ്റെല്ലാ പരമ്പരാഗത ബോട്ടുകൾക്കും നീണ്ടകര ഫിഷിംഗ് ഹാർബർ വഴി പ്രവർത്തനാനുമതി ഉണ്ടായിരിക്കുന്നതുമാണ്. അതുപോലെ തന്നെ അഷ്ടമുടി കായലിന്റെ കിഴക്കൻ തീരങ്ങളിലും കായൽ മുഖങ്ങളിലുമുള്ള സ്വകാര്യ ബോട്ട് ജെട്ടികളിലും വാർഫുകളിലും യന്ത്രബോട്ടുകൾക്ക് ലാൻഡിംഗ് സൗകര്യം നൽകരുത് എന്നും പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള നിരോധനങ്ങൾ ലംഘിച്ച് ട്രോളറുകൾ കടലിൽ പോകുന്നത് തടയാൻ വേണ്ടി നീണ്ടകര ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ മേഖലകളിലെ എല്ലാ മറൈൻ ഇന്ധന പമ്പുകളും ജൂലൈ 28 വരെ അടച്ചിടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടു മുൻപുള്ള 3 ദിവസം ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കാനായിട്ട് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോ 52 ദിവസങ്ങൾ ട്രോളിംഗ് കാലഘട്ടമാണ്. ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ദേവിടമായിട്ട് പിയാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക. ആൻഡ് സ്റ്റേ ട്യൂൺ ആൻഡ് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

എന്റെ വായനശാല എന്ന പുസ്തക വിശേഷങ്ങളുടെ ഏറ്റവും മനോഹരമായ വേദിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പമുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ആകാശവാണിയുടെ കോഴിക്കോട് നിലയങ്ങളിലൂടെ കാൽ നൂറ്റാണ്ടോളം മലയാളികളുടെ ഹൃദയമെടുപ്പറിഞ്ഞ് നിരവധി ജനപ്രിയ പരിപാടികൾ സമ്മാനിച്ച PC കുട്ടിക്കൃഷ്ണൻ, അതെ നമ്മളുടെ സ്വന്തം ഉറൂ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മലയാള നോവൽ സാഹിത്യത്തിലെ എക്കാലത്തെയും വലിയൊരു നിധിയെ കുറിച്ചിട്ടാണ്. അതാണ് ഉമ്മാച്ചു. 1954 ഡിസംബർ മാസത്തിൽ KR ബ്രദേഴ്സ് കോഴിക്കോട് പ്രസാധകർ ആദ്യമായി പുറത്തിറക്കിയ, പിൽക്കാലത്ത് 1991 ഒക്ടോബർ മുതൽ DC ബുക്സ് മലയാളികൾക്ക് മുന്നിലെത്തിച്ച ഈ വിഖ്യാത കൃതി സ്നേഹത്തിന്റെയും കാമനകളുടെയും കഠിനമായ വേദനകളുടെയും സംഭവ ബഹുലമായ ഒരു കഥ തന്നെയാണ്. 1971 പ്രശസ്ത സംവിധായകൻ P ഭാസ്കരൻ ഈ നോവലിനെ അടിസ്ഥാനമാക്കി മധുവും ഷീലയും മുഖ്യ വേഷങ്ങളിൽ അഭിനയിച്ച ഇതേ പേരിലുള്ള ഒരു ചലച്ചിത്രവും തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്. മധ്യ മലബാറിലെയും ഏറനാട്ടിലെയും മുസ്ലിം സാമൂഹിക ജീവിത ചരിത്രത്തിന്റെ വികാരപരമായ വശങ്ങളെ അത്രമേൽ സമർത്ഥമായി വ്യാഖ്യാനിക്കുന്ന ഈ നോവൽ രാഗദേശവാദി ഹൃദയവ്യാപാരങ്ങൾ കീഴ്പ്പെടുത്തിയ സാധാരണ മനുഷ്യരുടെ സത്യസന്ധമായ ജീവിതത്തിന്റെ ഒരു ആവിഷ്കരണമാണ്. കൗമാരപ്രായക്കാരായ ബീരാനും മായനും ചെറുപ്പം മുതലേ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഒരുമിച്ച് ഓത്തുപള്ളിയിൽ പോവുകയും മടങ്ങുകയും ചെയ്തിരുന്ന അവർക്കിടയിലേക്ക് സുന്ദരിയായ ഉമ്മാച്ചു കടന്നു വരുന്നതോടെയാണ് കഥയുടെ ഗതി മാറുന്നത്. ഉമ്മാച്ചുവിന് ഏറെ കരുത്തനായ മായനോട് തന്നെയായിരുന്നു പ്രണയം. എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സമ്പന്നനായ ബീരാൻ അവളെ വിവാഹം കഴിക്കാൻ മോഹിച്ചപ്പോൾ വലിയ പ്രതിഷേധമുണ്ടായിരുന്നിട്ടും ഉമ്മാച്ചുവിന് നിശബ്ദം അതിനു വഴങ്ങേണ്ടി വന്നു. തങ്ങളുടെ വിവാഹത്തിന് ഇടനിലനിന്ന അഹമ്മദുണ്ണി എന്ന വൃദ്ധനെ പോലും അവൾ വല്ലാതെ വെറുത്തു. ഒടുവിൽ ഉമ്മാച്ചുവിനെ തനിക്ക് നഷ്ടപ്പെടാനിടയാക്കിയ അഹമ്മദുണ്ണിയെ മായൻ അടിച്ചു വീഴ്ത്തുകയും അയാൾ മരിച്ചുപോയെന്ന് ധരിച്ച് നാട് വിട്ട് വയനാട്ടിലേക്ക് പലായനം ചെയ്യുകയും ചെയ്യുന്നു. അവിടെ ഒരു ഹാജിയാരുടെ കാര്യസ്ഥനായി പണിയെടുത്ത് ജീവിക്കുന്ന മായന്റെ അടുത്തേക്ക് അഹമ്മദുണ്ണിയുടെ മകനായ ഹസൻ എത്തിച്ചേരുകയും അവർ തമ്മിൽ സുഹൃത്തുക്കളായി മാറുകയും ചെയ്യുന്നു. അഹമ്മദുണ്ണിയുടെ മരണത്തിൽ തനിക്ക് പങ്കില്ലെന്ന് തിരിച്ചറിഞ്ഞ മായൻ വയനാട്ടിലെ അജ്ഞാതവാസം ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തി ഉമ്മാച്ചുവുമായി കൂടിക്കാണുകയാണ്. തുടർന്ന് സംഭവ ബഹുലമായ ഒരു രാത്രിയിൽ ഉമ്മാച്ചുവിന്റെ കിടപ്പറയിൽ ആരോ കടന്നുവന്ന് ഭർത്താവായ ബീരാനെ കുത്തിക്കൊല്ലുന്നു. കൊലയാളികളുടെ മുഖം ഉമ്മാച്ചുവും മകൻ അബ്ദുവും അവ്യക്തമായിട്ടെങ്കിലും കണ്ടിരുന്നുവെങ്കിലും നിരപരാധിയായ ചോഴി ശിക്ഷിക്കപ്പെട്ടപ്പോഴും താൻ കണ്ട സത്യം തുറന്നു പറയാൻ ഉമ്മാച്ചു തയ്യാറായില്ല. പിന്നീട് വിധവയായ ഉമ്മാച്ചുവിനെ മായൻ വിവാഹം കഴിക്കുകയും അവർക്ക് ഹൈദ്രൌസ്, മരക്കാർ എന്നിങ്ങനെ രണ്ട് കുട്ടികൾ ജനിക്കുകയും ചെയ്യുന്നു. എന്നാൽ തന്റെ ബാപ്പയുടെ കൊലയാളി മായനാണെന്ന സത്യം തനിക്കറിയാമെന്ന് മുതിർന്നപ്പോൾ അബ്ദു തുറന്നു പറയുന്നതോടെ ഉമ്മാച്ചു മോഹാലാസ്യപ്പെട്ട് വീഴുകയാണ്. ഇതറിഞ്ഞ മനസ്സ് തകർന്ന മായൻ വീണ്ടും വയനാട്ടിലേക്ക് മടങ്ങുകയും തന്റെ ജോലികളെല്ലാം പൂർത്തിയാക്കി ഹസനെയും ആമിനെയും ഒന്നിപ്പിച്ച് തന്റെ സ്വത്തുക്കൾ അവർക്ക് എഴുതിവെച്ച് ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. മായന്റെ വിയോഗത്തോടെ പൂർണമായും തകർന്ന ഉമ്മാച്ചു പിന്നീട് ആരോടും ഒരു വാക്കുപോലും സംസാരിക്കാതെ കടുത്ത മൗനത്തിലേക്ക് വഴിമാറുന്നു. ഈ വ്യക്തിപരമായ സംഘർഷങ്ങൾക്കിടയിലാണ് നോവലിൽ മറ്റൊരു സുപ്രധാന അധ്യായമായ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിന്റെ ചിത്രം ഉറൂബ് വരച്ചിടുന്നത്. രാജ്യം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ജനാധിപത്യമോ തിരഞ്ഞെടുപ്പോ എന്താണെന്ന് സാമാന്യ ജനം കേട്ടിട്ട് പോലും ഇല്ലാത്ത കാലത്ത് ഏറനാട്ടിൽ നടക്കുന്ന വാശിയേറിയ തിരഞ്ഞെടുപ്പിൽ പരസ്പര ശത്രുക്കളായ അർദ്ധ സഹോദരന്മാർ ഇരു കക്ഷികളിൽ നിന്നും പോരടിക്കുകയാണ്. ഉമ്മാച്ചുവിന്റെ ആദ്യ വിവാഹത്തിലെ മകനായ അബ്ദു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായും രണ്ടാം വിവാഹത്തിലെ മകനായ ഹൈദ്രൂസ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായും പരസ്പരം ഏറ്റുമുട്ടുന്നു. പിതാവിന്റെ ഘാതകനായ മായനെ ഉമ്മ രണ്ടാമത് വിവാഹം കഴിച്ചത് മുതൽ കുടുംബത്തോടും ലോകത്തോടും വെറുപ്പുമായി കഴിഞ്ഞിരുന്ന അബ്ദുവിനെ കളിത്തോഴിയായ ചിന്നമ്മുവാണ് നാടിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ചത്. മക്കൾ തമ്മിൽ തല്ലിച്ചാകരുത് എന്ന ദീർഘവീക്ഷണത്തോടെ ഉമ്മാച്ചു വീട് ഭാഗം വെക്കുകയും തന്നോട് എപ്പോഴും ദുർമുഖം കാണിക്കുന്ന മൂത്ത മകൻ അബ്ദുവിനോടൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ വീട് വിട്ടു പോകേണ്ടി വന്ന ഇളയ മകൾക്ക് വേറെ ആരുമില്ലെന്ന സങ്കടത്താൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായ ഹൈദ്രോസിന് വോട്ട് പിടിക്കാൻ കുടുംബ സുഹൃത്തായ ചാപ്പുണ്ണി നായരോട് ഉമ്മാച്ചു ആവശ്യപ്പെടുന്നു. കോൺഗ്രസ് അനുഭാവിയായ മകൾ ചിന്നമ്മുവിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ചാപ്പുണ്ണി നായർ ഹൈദ്രോസിനായി രംഗത്തിറങ്ങുമ്പോൾ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ നാട്ടുകാരുടെ ചോദ്യങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയേണ്ടി വരുന്നുണ്ട്. ഒടുവിൽ തിരഞ്ഞെടുപ്പ് ദിവസം വരുമ്പോൾ വോട്ടെടുപ്പിൽ മുസ്ലിം ലീഗ് ജയിക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അബ്ദു തോൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ആ പരാജയത്തിലും അബ്ദു തന്റെ ജീവിതത്തിൽ വിജയിക്കുകയാണ്. അച്ഛനെ ധിക്കരിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്ത ചിന്നമ്മു വീടുപേക്ഷിച്ച് അബ്ദുവിനോടൊപ്പം ഇറങ്ങി പുറപ്പെടുമ്പോൾ
ചാപ്പുണ്ണി നായ

തന്റെ തറവാട്ട് മഹിമയും അഹങ്കാരങ്ങളും വെടിഞ്ഞ് ഒരു പച്ച മനുഷ്യനായി മാറുന്നു. പ്രണയത്തിന്റെ വിരഹവും വേദനയും മക്കളുടെ ശത്രുതയും കണ്ട് ഉമ്മാച്ച് മാത്രം ആ വലിയ ലോകത്ത് തനിച്ചാകുന്നിടത്താണ് ഈ നോവൽ അവസാനിക്കുന്നത്. വ്യക്തിയുടെ അഭിലാഷവും സാമൂഹിക നീതിയും തമ്മിലുള്ള വലിയൊരു സംഘർഷം ഏറനാടൻ പശ്ചാത്തലത്തിൽ വരച്ചു കാട്ടുന്ന ഈ കൃതി വായിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും വായിക്കുക. തുടർന്നും അടുത്ത ദിവസങ്ങളിൽ നല്ല പുസ്തകങ്ങളുമായി കേട്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനം June 9 അർദ്ധരാത്രി മുതൽ പ്രാബല്യത്തിൽ. July 31 വരെ 52 ദിവസമാണ് കാലയളവ്. നിയന്ത്രണങ്ങൾ ഉറപ്പാക്കുവാനും തീരദേശത്തെ ക്രമസമാധാന പാലനത്തിനായും മുൻകരുതൽ നടപടി സ്വീകരിച്ചതായി ജില്ലാ കളക്ടർ. ഫിഷറീസ് മേഖലയിലെ തൊഴിലാളി യൂണിയൻ നേതാക്കളുമായും പ്രതിനിധികളുമായി ചർച്ച നടത്തിയാണ് ക്രമീകരണങ്ങൾ. തീരപ്രദേശത്ത് പ്രത്യേക നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു. നീണ്ടകര പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, തങ്കശ്ശേരി, അഴീക്കൽ ഹാർബറുകൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ യന്ത്ര മത്സ്യബന്ധന ബോട്ടുകളുടെ സഞ്ചാരവും നങ്കൂരമിടലും പൂർണ്ണമായി നിരോധിച്ചു. ഇൻബോർഡ് എഞ്ചിൻ ബോട്ടുകൾ ഒഴികെയുള്ള മറ്റെല്ലാ പരമ്പരാഗത ബോട്ടുകൾക്കും വോർഫുകളിലും യന്ത്ര ബോട്ടുകൾക്ക് ലാൻഡിംഗ് സൗകര്യം നൽകരുത്. നിരോധനം ലംഘിച്ച് ട്രോളറുകൾ കടലിൽ പോകുന്നത് തടയാൻ നീണ്ടകര, ശക്തികുളങ്ങര, ആലപ്പാട്, അഴീക്കൽ മേഖലകളിലെ എല്ലാ മറൈൻ ഇന്ധന പമ്പുകളും അർദ്ധരാത്രി മുതൽ July 28 വരെ അടച്ചിടണം. നിരോധനം അവസാനിക്കുന്നതിന് തൊട്ടുമുമ്പുള്ള ദിവസങ്ങളിൽ ബോട്ടുകൾക്ക് ഇന്ധനം നിറയ്ക്കാൻ ഇളവ് നൽകും. മുൻകൂർ അനുമതിയില്ലാതെ ക്യാനുകളിലോ കുപ്പികളിലോ ഇന്ധനം നൽകാൻ പാടില്ലെന്ന് പമ്പ് ഉടമകൾക്ക് നിർദ്ദേശമുണ്ട്. യന്ത്ര ബോട്ടുകൾക്ക് അനധികൃതമായി ഇന്ധനം വിതരണം ചെയ്യുന്നില്ലെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ ഉറപ്പാക്കണം. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സ്യബന്ധന ബോട്ടുകൾ വിട്ടുപോകണം. തീരദേശങ്ങളിൽ ക്രമസമാധാനം ഉറപ്പാക്കാൻ കൊല്ലം സബ് കളക്ടറുടെ ഏകോപനത്തിൽ പ്രത്യേക എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റന്മാരെ ചുമതലപ്പെടുത്തി. കൊല്ലം കരുനാഗപ്പള്ളി തഹസിൽദാർമാർ അതത് പരിധികളിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായി പ്രവർത്തിക്കണം. അടിയന്തര സാഹചര്യങ്ങളിൽ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടറും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാരും സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റുമായി ചേർന്ന് പ്രവർത്തിക്കണം. ഉത്തരവുകൾ ലംഘിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പാക്കാൻ തീരദേശ പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും കളക്ടർ വ്യക്തമാക്കി. പ്രാദേശിക വികസന നിധി ഉപയോഗിച്ച് മണ്ഡലത്തിൽ നടപ്പാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ വേഗത്തിലാക്കണമെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. പദ്ധതികളുടെ പ്രവർത്തന പുരോഗതി വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ജില്ലാ ആസൂത്രണ സമിതി സെക്രട്ടേറിയറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. മാവേലിക്കര മണ്ഡലത്തിലെ വിവിധ തീർത്ഥാടന കേന്ദ്രത്തിൽ ഉൾപ്പെടെ സ്ഥാപിച്ച ഹൈമാസ് ലൈറ്റുകൾ പ്രവർത്തന സജ്ജമാക്കണം. ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളുടെ നിർമ്മാണ അപാകതകൾ പരിഹരിക്കണം. ഭരണാനുമതി ലഭിച്ച പദ്ധതികൾ ഉടൻ ആരംഭിക്കണം. ശാസ്താംകോട്ട കനത്താർക്കുന്നം വാർഡിൽ കൊട്ടിക്കര പാലത്തിന് ചേർന്നുള്ള ചുറ്റുമതിൽ നിർമ്മാണം വേഗത്തിലാക്കണം. മഞ്ചമൺകോല പുനലൂർ റോഡിന്റെ നവീകരണം ഉടൻ ആരംഭിക്കും. കൊട്ടാരക്കര ഗാന്ധിനഗർ അംഗനവാടിയുടെ നിർമ്മാണം ഉടനെ പൂർത്തിയാക്കും. പെട്ടിക്കവല മാർത്താമ HSS ഓഡിറ്റോറിയത്തിലെ റൂഫിംഗ് പ്രവൃത്തികളും 68-ാം നമ്പർ അംഗനവാടിയുടെ നിർമ്മാണവും ഉടൻ പൂർത്തിയാക്കണം. മണ്ഡലത്തിലെ വിവിധ വിദ്യാലയങ്ങൾക്ക് വാങ്ങി നൽകേണ്ട കമ്പ്യൂട്ടറുകൾ, വാഹനങ്ങൾ എന്നിവയുടെ വിതരണം പൂർത്തിയാക്കണമെന്നും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. മാവേലിക്കര മണ്ഡലത്തിന്റെ ഭാഗമായ കൊല്ലം, കോട്ടയം, ആലപ്പുഴ ജില്ലകളിലെ പദ്ധതിയാണ് പരിഗണിച്ചത്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: പ്രധാന വാർത്തകൾ.
1: കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. സിഎംആർഎൽ എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 12 വർഷമായി രാജ്യത്തെ യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 140 കോടി പൌരന്മാരുടെ പിന്തുണയോടെയും രാഷ്ട്രത്തിന് പ്രഥമ പരിഗണന എന്ന സമീപനത്തിലൂടെയും വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിൽ അടിയുറച്ചാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത്. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിനായി സേവനം, സദ്ഭരണം, അഭിവൃദ്ധി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിനുള്ള പ്രതിബദ്ധതയും പ്രധാനമന്ത്രി ആവർത്തിച്ച് വ്യക്തമാക്കി. വയനാട്ടിൽ ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതം. സാഹചര്യം വിലയിരുത്താൻ ഇന്ന് ഉന്നതതലയോഗം ചേർന്നു. മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിലായിരുന്നു യോഗം. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
2: വയനാടിന്റെ ചുമതലയുള്ള മന്ത്രി ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയായിരുന്നു യോഗം. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രികളിലും ശുചിത്വം ഉറപ്പുവരുത്തും. ഇതിനായുള്ള നോട്ടീസുകൾ വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിക്കും. ശിഖര സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത കുട്ടികളെ നിരീക്ഷിക്കുവാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കാനും തീരുമാനിച്ചു. നിലവിലെ എല്ലാ സ്കൂളുകളിലും നിരീക്ഷണം നടത്തും. സാമ്പിളുകളുടെ പരിശോധനയിൽ അപാകതയുണ്ടോ എന്ന് പരിശോധിക്കാനും യോഗം തീരുമാനിച്ചു. നിലവിൽ 433 കുട്ടികളാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ഇപ്പോൾ ചികിത്സയിലാണ് ഉള്ളത്.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സംവിധാനമാണ് വെർച്വൽ ഓട്ടോപ്സി. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തുന്ന കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുമെന്നും ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. ശ്രീ കെ മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. കണ്ണൂരിൽ കനത്ത മഴ തുടരുന്നു. ജില്ലയിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
3: ജില്ലയിൽ ഇന്നലെ രാത്രി മുതലാണ് തുടർച്ചയായ മഴ ആരംഭിച്ചത്. സാധാരണ ജനജീവിതത്തെ മഴ സാരമായി ബാധിച്ചിട്ടുണ്ട്. കണ്ണൂർ നഗരത്തിനടുത്ത് LIC റോഡിൽ പഴയ കെട്ടിടം തകർന്നു വീണു. ചെങ്കല്ലും ഓടും ഉൾപ്പെടെ സമീപത്തെ റോഡിലേക്കാണ് തകർന്നു വീണത്. മതിലും തകർന്നിട്ടുണ്ട്. ആളപായമുണ്ടായിട്ടില്ല. നഗരത്തിലെ മാർക്കറ്റിൽ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. മൺസൂൺ കാല ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി വരുന്നതിനാൽ ട്രോളിംഗ് ബോട്ടുകളെല്ലാം കടലിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് ഉടമകൾ മാറ്റിയിടണമെന്ന് കണ്ണൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ അറിയിച്ചു. മലയോര പ്രദേശങ്ങളിലും മഴ തുടരുന്നുണ്ട്. പഴശ്ശി ജലസംഭരണിയിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ആകെയുള്ള 16 ഷട്ടറുകളിൽ 6 എണ്ണം ഉയർത്തിയിട്ടുണ്ട്.
1: തൃശൂർ ചേറൂർ വില്ലടം മേഖലയിൽ മിന്നൽ ചുഴലി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. മരങ്ങൾ കടപുഴകി വീണതിനെ തുടർന്ന് മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മാരാരിക്കുളം ആലപ്പുഴ റെയിൽപാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. 10.65 കിലോമീറ്റർ പാത 220.51 കോടി രൂപ ചെലവിൽ ഇരട്ടിപ്പിക്കും. എറണാകുളം തുറവൂർ ആലപ്പുഴ അമ്പലപ്പുഴ കായംകുളം റൂട്ടിൽ മാരാരിക്കുളം ആലപ്പുഴ സെക്ഷനാണ് നിലവിൽ ഏക സിംഗിൾ ലൈൻ. ഈ ഭാഗത്ത് ഇരട്ടിപ്പിക്കൽ പൂർത്തിയായി കഴിഞ്ഞാൽ പാതയിലൂടെ 9 യാത്രാ തീവണ്ടികൾ കൂടി സർവീസ് നടത്തുന്നതിനും പ്രതിവർഷം 28 ടൺ ചരക്ക് കടത്തുന്നതിനും സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. സിഎംആർഎൽ എക്സാലോജിക് ഇടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണയ്ക്ക് ഇഡി സമൻസ്. ചോദ്യം ചെയ്യലിന് വെള്ളിയാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. വീണയ്ക്കൊപ്പം മറ്റ് 8 പേർക്ക് കൂടി നോട്ടീസ് നൽകിയിട്ടുണ്ട്. സിഎംആർഎല്ലുമായി ബന്ധപ്പെട്ടവർക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നതെന്നാണ് വിവരം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്കുകൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന രണ്ടാമത്തെ സിവിൽ ഇൻവെസ്റ്റിച്വർ ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. ഇന്ന് അർദ്ധരാത്രി മുതൽ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. ട്രോളിംഗ് നിരോധനത്തിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായി. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
4: സംസ്ഥാനത്തെ യന്ത്രവത്കൃത മത്സ്യബന്ധന മേഖല ഇനി 52 ദിവസം നിശ്ചലമാകും. മത്സ്യങ്ങളുടെ പ്രജനനകാലത്ത് സമുദ്രാടിത്തട്ടിലെ യന്ത്രവത്കൃത മത്സ്യബന്ധനം ഒഴിവാക്കി മത്സ്യസമ്പത്ത് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തുന്നത്. സംസ്ഥാനത്തെ 6000 ട്രോളിംഗ് ബോട്ടുകളെ നിരോധനം ബാധിക്കും. യന്ത്രവത്കൃത യാനങ്ങൾ കടലിൽ പോകുന്നത് തടഞ്ഞുകൊണ്ട് ഫിഷറീസ് അധികൃതർ ഇന്ന് അർദ്ധരാത്രി നീണ്ടകര പാലത്തിന്റെ തൂണുകളിൽ ചങ്ങല ബന്ധിക്കും. ഇതോടെ സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരും. ഭൂരിഭാഗം ട്രോളിംഗ് ബോട്ടുകളും ഇതിനകം തന്നെ നീണ്ടകര പാലത്തിന് കിഴക്ക് ഭാഗത്ത് അഷ്ടമുടിക്കായലിലേക്ക് മാറ്റിക്കഴിഞ്ഞു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂമുകളും ഇന്ന് മുതൽ പ്രവർത്തനം ആരംഭിക്കും. ട്രോളിംഗ് നിരോധനം സമാധാനപരമായി നടപ്പാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. കൊല്ലം നീണ്ടകരയിൽ നിന്നും നീരജ് ലാൽ, ആശ്രാമം.
1: ലഹരിക്കടിമയാകാൻ കേരളത്തിലെ യുവാക്കളെ വിട്ടുകൊടുക്കില്ല എന്ന നയമാണ് സംസ്ഥാന സർക്കാരിന്റേതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തിരുവനന്തപുരം വഴുതക്കാട് കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മെറിറ്റ് ഡേ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുട്ടികളെ ലഹരിക്കടിമയാക്കാനുള്ള ശ്രമങ്ങളെയും നാം ശക്തമായി പ്രതിരോധിക്കണമെന്നും മന്ത്രി പറഞ്ഞു. ലഹരിയിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവുമായി ഓപ്പറേഷൻ തൂഫാൻ അതിശക്തമായി മുന്നേറുകയാണെന്നും തെറ്റുകൾക്കെതിരെ വിദ്യാർത്ഥികൾ പോരാടണമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകകപ്പ് ആവേശത്തിലേക്ക് കേരളം. ഫുട്ബോൾ മാമാങ്കത്തിനൊരുങ്ങി കേരളം. ലോകകപ്പ് വിശേഷങ്ങളുമായി സുരേഷ് എടപ്പാൾ.
5: ലോകം കാത്തിരിക്കുന്ന കാൽപന്ത് മഹോത്സവത്തിന്റെ കിക്ക് ഓഫിന്റെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലും ആവേശം അല്ലകടലായി മാറുകയാണ്. ഫിഫ ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ടീമുകൾ ഇത്തവണ പങ്കെടുക്കുന്നു. 48 ലോകരാജ്യങ്ങളുടെ ഫുട്ബോൾ കരുത്താണ് 16 നഗരങ്ങളിലായി നടക്കുന്ന 104 മത്സരങ്ങളിൽ മാറ്റുരയ്ക്കുക. അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നീ 3 രാജ്യങ്ങൾ സംയുക്ത ആതിഥ്യം വഹിക്കുന്നു എന്നതും ചരിത്രമാണ്. മെസ്സി, റൊണാൾഡോ, നെയ്മർ അടക്കമുള്ള ഒരു ഡസനിലേറെ ഇതിഹാസ താരങ്ങൾ ബൂട്ടഴിക്കുന്ന ലോകകപ്പായി മാറും ഇത്. പുൽമൈതാനങ്ങൾക്ക് തീപിടിക്കുന്നത് വൻകരകൾക്കപ്പുറത്താണെങ്കിലും കേരളത്തിന്റെ പല ഭാഗങ്ങളിലും വിളംബര റാലികളും കൊടിതോരണങ്ങളും ബോർഡുകളും നിറഞ്ഞുകഴിഞ്ഞു. അർജന്റീന, ബ്രസീൽ ടീമുകൾക്കാണ് കേരളത്തിൽ കൂടുതൽ ആരാധകർ.
1: അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഇതെന്ന് ആഭ്യന്തരമന്ത്രാലയം അറിയിച്ചു. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയിൽ കാര്യക്ഷമത, സുതാര്യത, സുരക്ഷ തുടങ്ങിയവ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. PMSMA യുടെ 10 വർഷങ്ങൾ, പരിചരണത്തിന്റെ ഒരു ദശകം എന്ന പ്രമേയത്തിലൂന്നി രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷങ്ങൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി സുരക്ഷിത മാതൃത്വ അഭിയാൻ വിജയകരമായി 10 വർഷം പൂർത്തിയാക്കിയ പശ്ചാത്തലത്തിലാണ് പ്രചാരണം സംഘടിപ്പിക്കുന്നത്. സുരക്ഷിത ഗർഭധാരണവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പാക്കുക എന്നതാണ് PMSMA യുടെ ലക്ഷ്യം. പദ്ധതിക്ക് കീഴിലുള്ള 9 സൌജന്യ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും അവബോധ പരിപാടികളും പൊതുജന സമ്പർക്ക പരിപാടികളും സംഘടിപ്പിക്കും. 75 രൂപയുടെ പ്രത്യേക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും പുറത്തിറക്കും. ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 202 പോയിന്റ് ഉയർന്ന് 73727, നിഫ്റ്റി 69 പോയിന്റ് നേട്ടത്തിൽ 23192 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കഴിഞ്ഞ 12 വർഷമായി യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ നിരന്തരം പ്രവർത്തിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വയനാട്ടിൽ മന്ത്രി T സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ ഉന്നതതലയോഗം ചേർന്നു. CMRL എക്സാലോജിക് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാരാരിക്കുളം ആലപ്പുഴ പാത ഇരട്ടിപ്പിക്കലിന് റെയിൽവേ മന്ത്രാലയത്തിന്റെ അനുമതി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: Radio 91.2.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 811-82-8081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: പ്രധാന വാർത്തകൾ. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാജ്യത്തെ യുവജനങ്ങൾ, സ്ത്രീകൾ, കർഷകർ എന്നിവരെ ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസം, വികസനം, പൊതുജനക്ഷേമം എന്നിവയിലൂന്നി രാഷ്ട്രമാദ്യമെന്ന കാഴ്ചപ്പാടോടെയാണ് കേന്ദ്ര സർക്കാർ പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ അക്ഷീണ പരിശ്രമത്തിന്റെ ഫലമായി രാജ്യം ആഗോളതലത്തിൽ ഇന്ന് പുതിയ സ്ഥാനം കൈവരിച്ചതായും അദ്ദേഹം പറഞ്ഞു. വികസിത ഇന്ത്യ എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കുന്നതിന് സേവനം, സദ്ഭരണം, സമൃദ്ധി എന്നിവയുടെ പാതയിൽ സർക്കാർ ഇനിയും മുന്നോട്ടു പോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. സുരക്ഷിത ഗർഭകാലവും ആരോഗ്യകരമായ മാതൃത്വവും ഉറപ്പുവരുത്തുന്നതിനായി കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാൻ ആരംഭിച്ചിട്ട് ഇന്ന് 10 വർഷം. രാജ്യവ്യാപകമായി നടക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രി JP Nadda ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം കുറിക്കും. 75 രൂപയുടെ പ്രത്യേക സ്മരണിക നാണയവും 5 രൂപയുടെ തപാൽ സ്റ്റാമ്പും അദ്ദേഹം ചടങ്ങിൽ പ്രകാശനം ചെയ്യും. ഗർഭധാരണ കാലഘട്ടത്തിൽ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ പ്രസവപൂർവ്വ പരിചരണ സേവനങ്ങൾ സൌജന്യമായി നൽകുന്നതിന് 2016 ജൂൺ 9 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിർത്തി കടന്നുള്ള വ്യാപാരവും സഞ്ചാരവും കാര്യക്ഷമമാക്കുന്നതിനുള്ള ലാൻഡ് പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. അതിർത്തി പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ നാഴികക്കല്ലായിരിക്കും ഈ സംവിധാനമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. അതിർത്തി കടന്നുള്ള വ്യാപാരം, സഞ്ചാരം എന്നിവയുടെ കാര്യക്ഷമതയും സുതാര്യതയും സുരക്ഷയും സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംവിധാനം നടപ്പിലാക്കുന്നത്. വയനാട് കോളിയാടി AUP സ്കൂളിലെ 2 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T. സിദ്ദിഖ്. നിലവിൽ 433 പേരാണ് രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയത്. 63 കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം ഉന്നതതല യോഗത്തിനുശേഷം സുൽത്താൻ ബത്തേരിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: 21 സാമ്പിൾസ് പരിശോധനയ്ക്ക് അയച്ചത്, 2 എണ്ണത്തിന്റെ റിസൾട്ട് ഇന്നലെ വന്നു. ആ 2 റിസൾട്ടും ഷിഗല്ല സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകാനും ശക്തമായിട്ടുള്ള ഇടപെടലിന് നേതൃത്വം കൊടുക്കാനും തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് മോണിറ്റർ ചെയ്യാനും ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ട ഏകോപനം നടത്താനും തുടർ പ്രവർത്തനങ്ങളും ഇന്നത്തെ മീറ്റിംഗിൽ ആലോചിച്ച് നടപ്പിലാക്കിയുണ്ട്. ഈ ഇടത്തുള്ളതായ മുഴുവൻ കിണറുകളും നാളെ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ പ്രവർത്തിക്ക് നേതൃത്വം കൊടുക്കും.
0: സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തുന്നതിനായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ ഇന്ന് വൈകിട്ടോടെ വയനാട്ടിലെത്തും. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ്, ഡബിൾ നെറ്റ് എന്നിവ പൂർണ്ണമായും നിരോധിച്ചിട്ടുണ്ട്. അന്യസംസ്ഥാന ബോട്ടുകൾ അടിയന്തരമായി തീരം വിട്ടു പോകണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അന്താരാഷ്ട്ര ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിലെ ഇൻഡോറിൽ തുടക്കമായി. ബ്രസീൽ, ചൈന, റഷ്യ, ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെ 21 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ മാസം 13 വരെ നടക്കുന്ന സമ്മേളനത്തിൽ ഭക്ഷ്യസുരക്ഷ, കാലാവസ്ഥ, സൌഹൃദ കൃഷി, ചെറുകിട കർഷകരുടെ ശാക്തീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൌരന്മാരിൽ ഇന്ത്യയോടുള്ള വിദ്വേഷം വളർത്തുന്നതിന് മതപരമായ പദപ്രയോഗങ്ങളെ പാകിസ്ഥാൻ ദുരുപയോഗം ചെയ്യുന്നതായി ഇന്ത്യ. യു എൻ രക്ഷാസമിതി യോഗത്തിൽ ഐക്യരാഷ്ട്രസഭയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷാണ് ഇക്കാര്യം അറിയിച്ചത്. പാകിസ്ഥാനിൽ നിന്നുണ്ടാകുന്ന വ്യാജ പ്രചാരണങ്ങൾ ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് നടക്കുന്നതെന്നും ഇന്ത്യ ആരോപിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി 66 പേർക്ക് പത്മ പുരസ്കാരങ്ങൾ സമ്മാനിച്ചിരുന്നു. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ ഉൾപ്പെടെ 131 പത്മ അവാർഡുകളാണ് ഈ വർഷം സമ്മാനിക്കുന്നത്. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് കുടുംബ വിവരങ്ങൾ സ്വയം രേഖപ്പെടുത്തുന്നതിനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം ജൂൺ 16 മുതൽ 30 വരെ ലഭ്യമാകും. രണ്ട് ഘട്ടങ്ങളിലായുള്ള സെൻസസ് നടപടിക്രമത്തിൽ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസുമാണ് നടത്തുക. രണ്ടാം ഘട്ടത്തിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
3: സംസ്ഥാനത്ത് 2026 ജൂലൈ 1 മുതൽ ജൂലൈ 30 വരെയാണ് ഒന്നാം ഘട്ട സെൻസസ് നടപടികൾ നടക്കുക. ഈ ഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ കെട്ടിടങ്ങളും പ്രധാന ലാൻഡ്മാർക്കുകളും ഉൾപ്പെടുത്തി ലേഔട്ട് മാപ്പ് തയ്യാറാക്കുകയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. 34 ചോദ്യങ്ങളാണ് ഒന്നാം ഘട്ട സെൻസസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്യൂമറേറ്റർമാർ വീടുകളിൽ എത്തുന്നതിനു മുൻപ് തന്നെ കുടുംബനാഥനോ പ്രായപൂർത്തിയായ മറ്റ് അംഗങ്ങൾക്കോ ഓൺലൈൻ പോർട്ടൽ വഴി വിവരങ്ങൾ സമർപ്പിക്കാം. സെൽഫ് എന്യൂമറേഷൻ ചെയ്യുന്നതിനായി പൊതുജനങ്ങൾ SE.census.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് വിവരങ്ങൾ നൽകാവുന്നതാണ്. മൊബൈൽ ഫോണിന്റെ സഹായത്തോടെയും സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കാം. കെട്ടിട നമ്പർ, സെൻസസ് ഹൌസ് നമ്പർ, സെൻസസ് വീടിന്റെ ഉപയോഗം, കുടുംബ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷനിൽ നൽകേണ്ടതില്ല. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കനത്ത മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തൃശൂർ, ചേരൂർ, വില്ലിടം മേഖലയിൽ ഇന്ന് മിന്നൽ ചുഴലിയുണ്ടായി. ശക്തമായ കാറ്റിൽ നിരവധി മരങ്ങൾ കടപുഴകി വീണു. ആളപായമില്ല. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് മരം മുറിച്ചുമാറ്റാൻ ശ്രമം തുടരുകയാണ്. മേഖലയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ആക്രമണങ്ങൾ നിർത്തിവച്ച് ഇറാനും ഇസ്രായേലും. ലബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേൽ ആക്രമണം തുടരുന്ന പക്ഷം സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി. ഇസ്രായേലിനെതിരെ ആക്രമണമുണ്ടായാൽ ദക്ഷിണ ബൈറൂട്ടിലെ ഹിസ്ബുള്ളയുടെ ശക്തികേന്ദ്രം ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റസ് വ്യക്തമാക്കി. ശാശ്വതമായ വെടിനിർത്തലാണ് ആഗ്രഹിക്കുന്നതെന്നും സമാധാനത്തിനായുള്ള ചർച്ചകൾ തുടരുകയാണെന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രായേലും ഇറാനും ഇന്നലെ നടത്തിയത്. കോംഗോയിലെ എബോള വ്യാപനം ചെറുക്കുന്നതിനായി പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെട്രോസ് അദാനോം ഗബ്രിയേസസ്. ഗ്വാണ്ടയിലെത്തിയ അദ്ദേഹം രാജ്യത്തെ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. മറ്റു രാജ്യങ്ങളിലേക്ക് രോഗവ്യാപനം ഉണ്ടാകാതിരിക്കാൻ ഏകോപനം ശക്തിപ്പെടുത്തണമെന്നും ഉഗാണ്ടൻ പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം പറഞ്ഞു. എബോള വ്യാപനം തടയുന്നതിനായി ഉഗാണ്ട നടത്തുന്ന ശ്രമങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ഫിലിപ്പീൻസ് ഭൂചലനത്തിൽ മരണസംഖ്യ 37. 7.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഇന്നലെയാണുണ്ടായത്. 500-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 20,000-ത്തോളം പേരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനങ്ങളെയും സ്ത്രീകളെയും കർഷകരെയും ശാക്തീകരിക്കുന്നതിന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷമായി എല്ലാ ശ്രമങ്ങളും നടത്തിവരികയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി സുരക്ഷിത് മാതൃത്വ അഭിയാന് ഇന്ന് 10 വർഷം. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ നിർവഹിക്കും. വയനാട്ടിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായി മന്ത്രി T.സിദ്ദിഖ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. ബ്രിക് കാർഷിക സമ്മേളനത്തിന് മധ്യപ്രദേശിൽ ഇന്ന് തുടക്കമായി. കേരളത്തിൽ ട്രോളിംഗ് നിരോധനം ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസത്തേക്കാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
3: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
2: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, വാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വയറിനാണേ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
4: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ 8 റേഡിയോ 91.2.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടിയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. ഇപ്പോൾ ഗൈസ് 4 മണിയായിരിക്കാണ്. ഈ ഒരു സമയം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനുള്ള സമയം തന്നെയാണ്. അപ്പോൾ വേഗം വേഗം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വിളിച്ചോളൂ കേട്ടോ. 9544700909 എന്ന നമ്പറിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജും അയച്ചോളൂ കേട്ടോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
5: ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: നാളെ ഞാൻ എന്നാണല്ലോ നമ്മൾ എല്ലാവരും ജനിക്കുന്നതും മരിക്കുന്നതുമൊക്കെ ഒറ്റയ്ക്ക് തന്നെയാണ്. അതിനിടയ്ക്കുള്ള കുറച്ച് കാലയളവിൽ മാത്രം നമ്മൾ ഒരുപാട് പേര് കണ്ടുമുട്ടുന്നു, ഒരുപാട് പേരുമായിട്ട് സൗഹൃദത്തിലാകുന്നു, മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, ഒരുപാട് കാലം മിണ്ടാതിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ജനിക്കുന്നതിനും മരിക്കുന്നതിനും ഇടയിലുള്ള കാലയളവിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തു കൂട്ടുന്നതല്ലേ? ശരിയാണ്, നമ്മൾ മനുഷ്യന്മാരാണ്. നമുക്കിടയിൽ എപ്പോഴും സന്തോഷം മാത്രമല്ല, ദുഃഖങ്ങളും കലഹങ്ങളും എല്ലാം സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. പക്ഷെ ഞാൻ പറയുന്നത്, ഈ ഒരു ദുഃഖങ്ങളും കലഹങ്ങളും ഒക്കെ നമ്മളിങ്ങനെ ഉള്ളിൽ വെച്ച് പെരുപ്പിച്ചുകൊണ്ട് നടന്നാൽ ഈ ഒരു ജന്മം നമുക്ക് സ്വസ്ഥത കിട്ടുമോ? ശരിക്കും ആലോചിച്ച് നോക്കി, ആരെങ്കിലുമായിട്ട് കലഹങ്ങൾ ഉണ്ടായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് നമുക്ക് മറക്കാൻ ശ്രമിക്കാല്ലേ? ഏത് കാര്യങ്ങളും അങ്ങനെയല്ലേ, നമുക്ക് മറക്കാൻ ശ്രമിക്കും തോറും നമ്മൾ കൂടുതൽ ആലോചിക്കും. എങ്കിൽ കൂടി നമുക്കതിനെ മറക്കാൻ ശ്രമിക്കാം, നമുക്ക് ഹാപ്പിയായിട്ട് ജീവിക്കാം അല്ലേ? നമ്മളുടെ പ്രിയമുള്ളവരെ, നമ്മളെ സ്നേഹിക്കുന്നവരെ, നമ്മൾക്ക് ചുറ്റുമുള്ള ആളുകളെ നമ്മളുടെ നെഞ്ചോട് ഇങ്ങനെ ചേർത്ത് നിർത്താം. നമ്മളെല്ലാം ഈ ഒരു റേഡിയോയിലൂടെ കേട്ടുമുട്ടുന്ന സമയത്ത് തമ്മിൽ തമ്മിലുള്ള പ്രശ്നങ്ങളും എല്ലാം ഇങ്ങനെ മറന്നു പോകാറുണ്ടല്ലോ. അപ്പോ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങളെ മറക്കാൻ ഈ ഒരു വൈകുന്നേരം കഴിയട്ടെ. അപ്പൊ നമുക്ക് വീണ്ടും പാട്ടുകളിലേക്ക് പോകാല്ലേ? ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ രതീഷ്. എനിക്ക് പൊന്നിൽ കുളിച്ചു നിന്നു ചന്ദ്രികാ വസന്തം എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ലൊരു പാട്ട് തന്നെയാണ്, സലാബം എന്ന സിനിമയിലെ പാട്ടാണല്ലേ. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്, ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഐശ്വര്യ, ഞാൻ ഷിബി. എനിക്ക് ആവണി പൊന്നൂഞ്ഞാൽ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ ഹസ്ബൻഡിന് ഇഷ്ടമുള്ള പാട്ടാണ്, വെച്ച് തരാതിരിക്കില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ടുകൂടെ കേൾക്കാം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ വിളിക്കൂ, മെസ്സേജ് അയക്കൂ 9544 7001 എന്ന നമ്പറിലേക്ക്.

0: ഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: തിരികെ എത്തുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ അതേ ഒരു കോള് വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ദിവ്യ, ഞാൻ ചടയമംഗലമാണ്. ചടയമംഗലം
0: ചടയമംഗലത്ത് ഒന്ന് വിളിക്കുന്നു.
1: ഞാൻ സ്ഥിരമായിട്ട് മെസ്സേജും കോളൊക്കെ ചെയ്യുന്ന ഒരാളാ.
0: സുഖായിട്ടിരിക്കുന്ന? സുഖായിട്ടിരിക്കുന്നോ?
1: ആ, നല്ല മഴ, സുഖായിട്ടിരിക്കുന്നു. കാലൊക്കെ ഒന്ന് ഒടിഞ്ഞ്.
0: അതെങ്ങനെ പറ്റി?
1: കാല് മറിഞ്ഞു വീണ്, കാലടിഞ്ഞ്.
0: അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: പാട്ട് നല്ല മഴയല്ലേ, മഴയെ കുറിച്ചൊരു പാട്ടുണ്ട്.
0: മഴയെ കുറിച്ച് ഏത് പാട്ടാണ് വേണ്ടത്?
1: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് മതി.
0: ഓക്കെ, നല്ലൊരു
1: പാട്ട്. എന്റെ മോന് ജീവ, പേരെല്ലാം പറയണേ, ഞാൻ പറയുന്ന
0: പറയാലോ.
1: എന്റെ മോന്റെ പേര് ജീവ, ചേച്ചിയുടെ മോന്റെ പേര് കാർത്തിക്, പിന്നെ എന്റെ ചേച്ചി ദീപ, എന്റെ അമ്മ രമ, പിന്നെ എന്റെ ആങ്ങള ദീപു, എന്റെ നാത്തൂർ ചിത്ര, ഇവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട്.
0: ഓക്കെ, നമുക്ക് പാട്ട് കേൾക്കാട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്, നമുക്ക് ആ ഒരു മെസ്സേജിലേക്ക് പോയാലോ. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് പ്രണയമണി തൂവൽ എന്ന പടത്തിൽ ദാസേട്ടൻ, ചിത്രചേച്ചി എന്നിവർ പാടിയ ചന്ദനമല്ല ചന്ദ്രിക അല്ല എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിയാലോ.

0: അങ്ങനെ നല്ലൊരു മഴയുടെ പാട്ടൊക്കെ കേട്ടിട്ട് നമ്മൾ വീണ്ടും മടങ്ങിയെത്തിയിരിക്കുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ്. അപ്പോ മഴ നമുക്ക് ഇപ്പോഴും സന്തോഷമൊക്കെ തരുന്നൊരു കാര്യം തന്നെയാണ്. പക്ഷെ ഒരുപാട് നാശനഷ്ടങ്ങളും നമുക്ക് മഴ കാരണം സംഭവിക്കാറുണ്ട്. ഇന്നലെ പോലും ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് റോഡിലൊരു ആക്സിഡന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ എന്റെ ഒരു പ്രിയ ശ്രോതാക്കളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, മഴയാണ് ഞാൻ നെഗറ്റീവ് പറയാൻ ആരും വിചാരിക്കരുത്, മഴയാണ് നമ്മൾ വളരെ പയ്യെ മാത്രം വണ്ടി ഓടിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യുന്നവരും രണ്ട് സൈഡിലൊക്കെ നോക്കിയിട്ട് നന്നായിട്ട് റോഡ് ക്രോസ് ചെയ്യാനൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുന്നവരൊക്കെയാണ്. അപ്പോൾ കുഞ്ഞുങ്ങളായിക്കോട്ടെ, സ്കൂള് വിട്ട് വരുമ്പോഴൊക്കെ നന്നായിട്ട് റോഡിന് ഇരുവശവും നോക്കിയിട്ട് മാത്രം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എന്താണ്, മഴയാണ് അപ്പോൾ രണ്ട് കൂട്ടുകാർക്കും വണ്ടി ഓടിച്ചു വരുന്നവർക്കും ബുദ്ധിമുട്ടാണ്, കാണാനായാലും ബുദ്ധിമുട്ടാണ്, നടന്നു വരുന്നവർക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ശരിക്കും പറഞ്ഞാൽ പലരും നമ്മൾ വേഗത കുറച്ചു പോകുന്നവരെ കാണുമ്പോൾ, വണ്ടിയിൽ വേഗത കുറച്ചു പോകുന്നവരെ കാണുമ്പോൾ കളിയാക്കാറുണ്ട്. ഇത് എന്താണ് ഉറുമ്പിഴഞ്ഞു പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആലോചിച്ച് നോക്കൂ, നമുക്ക് എപ്പോഴും വലുത് നമ്മളുടെ ജീവൻ തന്നെയാണല്ലേ. നമ്മളുടെ ജീവനും നമ്മളുടെ ശരീരമാണ് ഏറ്റവും വലുത്. ജീവൻ ഉണ്ടെങ്കിലല്ലേ നമുക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം അല്ലേ. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഇത് വെടിഞ്ഞിട്ടുള്ള ഒരു കാര്യവും നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ സ്പീഡ് മാക്സിമം കുറച്ചു പോവുക. എന്താണ്, നേരത്തെ പോയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ ഇറങ്ങിയാൽ പോരെ. താമസിച്ചിറങ്ങുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഹറിബറി ആയിട്ട് പോകാനുള്ളൊരു തോന്നലും, അതല്ലെങ്കിൽ നമുക്ക് വേറെ യാതൊരു വിധ തിരക്കുകളും ഇല്ലെങ്കിൽ വളരെ പയ്യെ പോയാൽ പോരെ. അങ്ങനെയൊന്ന് ചിന്തിച്ച് നോക്കൂ. അപ്പോ എന്താണ്, നമ്മുടെ ടീനേജേഴ്സ് ആളുകളുടെ അടുത്തായാലും പറയുകയാണ്, ഒരുപാട് ടീനേജേഴ്സ് ഉണ്ട്, ടീനേജേഴ്സ് മാത്രമല്ല കേട്ടോ, ഒരുപാട് പേര് ബോയ്സ്, എസ്പെഷ്യലി ബോയ്സിനെ എടുത്ത് പറയാണ്, ബോയ്സിനെ ഇങ്ങനെ കൊച്ചാക്കി പറയല്ല കേട്ടോ, ബോയ്സൊക്കെ ഒരുപാട് പേര് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് ചില്ല് വൈബൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിയാണ്, നമുക്ക് വൈബാണ്, ഫീല് എന്താണ്, രസമാണ്. അപ്പൊ നമ്മളിങ്ങനെ വണ്ടിയിലൊക്കെ സ്പീഡിലൊക്കെ പോയി എണ്ണീറ്റ് നിന്നുകൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ അവരോടൊക്കെ പറയാനുള്ളത്, ഈ വൈബൊക്കെ നമുക്ക് പിന്നെയും നിലനിർത്തി കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് ഈ ജീവൻ വേണം. അപ്പോ നിങ്ങളുടെ ജീവൻ മാത്രമല്ല പോകുന്നത്, റോഡിൽ കൂടെ വരുന്ന മറ്റ് കുടുംബങ്ങളുള്ള മറ്റൊരുപാട് പേരുണ്ടല്ലേ. നിങ്ങൾക്കും ഒരു കുടുംബമുണ്ട്, നമുക്കെതിരെ വരുന്ന ആൾക്കാർക്കും ഓരോ കുടുംബങ്ങളുണ്ട്, അവരെ കാത്ത് വീടുകളിൽ ഒരുപാട് പേരിരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളുടെ സുരക്ഷയോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുരക്ഷയും കൂടെ നോക്കാൻ ബാധ്യസ്ഥനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നന്നായിട്ടൊക്കെ എന്താണ് പോകാൻ ശ്രമിക്കുക കേട്ടോ, ശ്രദ്ധിച്ചൊക്കെ പോകാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്ന ഗാനം വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. സുനിൽ ചേട്ടനാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അതിനോടൊപ്പം തന്നെ ദേ ഒരു കോള് കൂടി വരുന്നുണ്ട്. നമുക്ക് ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം ഐശ്വര്യ, ഞാൻ ആനന്ദം തിലാനൂരാണ്.
0: എനിക്ക് ചേട്ടാ പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? കുറച്ച് ദിവസമല്ലേ പറഞ്ഞിട്ട്.
1: കുറച്ചായി, ആ വഴിക്ക് വന്നിട്ട് കുറച്ച് നാളായി. നല്ല മഴയാണ്. എന്താന്ന് വെച്ചാല് ഇവിടെ സ്കൂൾ അവധിയാണല്ലോ, ന്യൂസ് കണ്ടിട്ടുണ്ടാവല്ലോ അല്ലെ, മഴയാണ് കാലത്ത് മുതല്.
0: ആണല്ലേ, അതാണ് ഞാൻ ഇപ്പം ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞത്, അതാണ് നമ്മള് മഴ എപ്പോഴും വർണ്ണിക്കാറുണ്ടെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാക്കുന്നത്. അതൊക്കെ ശ്രദ്ധിക്കണമെന്നായിരുന്നു ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ്
1: വിളിക്കുന്നതും. മഴ നമ്മൾക്ക് നല്ലതല്ലേ, നമ്മുടെ ചില ഓർമ്മകളെ തട്ടി ഉണർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മഴ.
0: അതെ,
1: പക്ഷെ എന്നാലും കൂടുതലായി കഴിഞ്ഞാല് നമ്മള് അതൊരു ബുദ്ധിമുട്ട് തന്നെ.
0: ഉറപ്പായിട്ടും ഏതൊരു കാര്യവും കൂടുതലായി കഴിഞ്ഞാലല്ലേ
1: അതൊരു ബുദ്ധിമുട്ടില്ലേ.
0: അതെ. അപ്പൊ ഏത് പാട്ടാണ് വേണ്ടത്?
1: ഞാൻ നമ്മുടെ സെലീൻ കുമാർ ചേട്ടൻ മരണപ്പെട്ടതിന് ശേഷം ഒരു ഗാനം ആവശ്യപ്പെടാൻ വേണ്ടി ഇന്നലെ ശ്രമിച്ചു, പക്ഷെ ഇന്നലെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല.
0: ആണോ, ഓക്കെ, അപ്പൊ ഇന്ന് ചോദിച്ചോളൂ.
1: അദ്ദേഹം അഭിനയിച്ച ചവിക്കാത്ത ജന്തു എന്ന സിനിമയിൽ ഒരു പാട്ടില്ലേ, ഞാനും വരട്ടെ ഞാനും വരട്ടെ ആടുമീക്കൻ കാട്ടിനുള്ളിൽ, ആ പാട്ട് കേട്ടോളാമുണ്ട്.
0: നല്ലൊരു പാട്ടാണ് കേൾക്കാട്ടോ.
1: ഓക്കെ, വളരെ സന്തോഷം. സെലീൻ കുമാറിന്റെ ആരാധകർക്ക് വേണ്ടി ഞാൻ ഈ പാട്ട് തന്നെ.
0: നമുക്കിപ്പോ പാട്ട് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിയാലോ ഗൈസ്.

0: വീണ്ടും തിരികെ എത്താം. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ഇനി നമുക്കൊരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ,
1: പറഞ്ഞോളൂ.
0: ഓക്കെ, വെച്ചു തരാം. ആർക്കെങ്കിലും വേണ്ടി പ്രത്യേകം ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഓക്കെ
0: കേട്ടോ. ദേ വന്നു ദാ ബോയി എന്ന് പറഞ്ഞൊരു കോളായിരുന്നു അതല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജ് കൂടിയുണ്ട്. ഹായ് ഐശ്വര്യ ചേച്ചി, മണപ്പള്ളിയിൽ നിന്നും മാളുവാണേ. എനിക്ക് ഞാനും നീയും രാവിൻ കനവോ എന്ന പാട്ടൊന്ന് വെച്ചു തരുമോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. തീരം എന്ന സിനിമയിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായിട്ട് വേഗം വേഗം വിളിച്ചോളൂ കേട്ടോ. 954-7000-912 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടതും മെസ്സേജ് അയക്കേണ്ടതും. അപ്പൊ എങ്ങനെയാണ്, നമുക്ക് പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: വീണ്ടും തിരികെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹും ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോ ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, ഹായ് ഗാനമഞ്ജരി, ഞാൻ വട്ടവറമ്പ് നിന്നും രാജിയാണ് മെസ്സേജ് അയക്കുന്നത്. എനിക്ക് കൊച്ചവ് പൗലോ അയ്യപ്പ കൊയിലോ എന്ന സിനിമയിലെ നീല കണ്ണുള്ള മാന എന്ന പാട്ട് എന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ഒന്ന് കേൾപ്പിക്കാവൂ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ രാജി, നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ദേ മറ്റൊരു കോള് കൂടി ഉണ്ട്. ആ ഒരു കൊല്ലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, ആരാണ് സംസാരിക്കുന്നത്?
1: ഗുഡ് ഈവനിങ്, ഞാൻ അവിടെ അൻസാറ്.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് പിന്നെ സുനിൽ കുമാറിന്റെ പല വട്ടം കാത്തുനിന്ന് ഞാൻ കോളേജ് മൈതാനത്ത് ഒരു വാക്കം മിണ്ടാതെ നീ പോയതല്ലേ. സുനിൽ കുമാറിന്റെ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള
0: ഓക്കെ ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
1: ഞാൻ കാത്തിരിക്കും. മിച്ചോറിനെ
0: ഓക്കെ ഉറപ്പായിട്ട് വെച്ച് തരുമല്ലോ.
1: ഡെഡിക്കേഷൻ
0: കേട്ടില്ല?
1: ഡെഡിക്കേഷൻ ഉണ്ട് പാട്ട്.
0: ഓക്കെ, ചോദിക്കാൻ വരികയായിരുന്നു ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ.
1: ശിവ കുമരകം കോട്ടയം.
0: കേട്ടാ
1: പിന്നെ ഹലോ.
0: ഓക്കെ പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ. കട്ടായോ? ഓക്കെ, സാരമില്ല, കട്ടായിട്ടുണ്ട്. അപ്പോ ചേട്ടൻ ആർക്കൊക്കെയോ വേണ്ടിട്ട് വീണ്ടും ഡെഡിക്കേഷൻ പറയാൻ ഇങ്ങനെ വരികയായിരുന്നു. ആ സമയത്താണ് കോള് കട്ടായി പോയത്. സാരമില്ല, അപ്പോ നമുക്ക് എല്ലാവർക്കും വേണ്ടി, റേഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടും, പിന്നെ ചേട്ടൻ ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്കെല്ലാവർക്കും വേണ്ടിയിട്ട്, ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: ഞാൻ ഭയങ്കര ഇമോഷണൽ ആയി പോയി. ഇനിയും രണ്ടുമൂന്ന് ഭാവങ്ങളുണ്ട്,
1: ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല

0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
1: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ. പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ PRE-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
6: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് PRE-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
5: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: തിരികെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. അപ്പോ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. മോളെ, ഞാൻ ശശിധരൻ പിള്ളചേട്ടനാണ്. എനിക്ക് പ്രേമദവനം എന്ന പാട്ടൊന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ ചേട്ടാ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോഡ് കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ശശാമ്മ, ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്? ആകാശദൂതിലെ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? രാപ്പാടി കേൾക്കുന്നുവോ? ആ പാട്ടാണോ? ഓക്കെ, അപ്പൊ എല്ലാരെയും വിഷമത്തിലാക്കാൻ വിചാരിച്ചോ? വിഷമത്തിലാക്കാൻ വിചാരിച്ചോ
1: എല്ലാവരെയും?
0: അതാണ് നല്ലൊരു ഫീലുള്ള ഒരു പാട്ടാണ്.
1: ഓക്കെ,
0: ഈ ഒരു പാട്ട് ആർക്കിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: മോക്ക്, ഗോപിക മോക്ക്, പാവതി മോക്ക്, നമ്മുടെ പാട്ട് പ്ലേ ചെയ്യുന്ന
0: ശരത്ത്
1: മോനെ, ബിനു മോനെ, പിന്നെ അവിടെ ഇരിക്കുന്ന നമ്മുടെ സാറിനെ.
0: ഓക്കെ, കേട്ടോ.
1: അതെ, ഈ പാട്ട് ആരും ഇതുവരെ ഒരു എത്ര എത്രയും പാട്ടുകൾ വന്നാലും ഇത് പാടാൻ പറയുന്നില്ല.
0: അപ്പൊ നമുക്ക് കേട്ട് കളയാം അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും പാട്ടൊക്കെ നോക്കി വെക്കുവാണല്ലേ. ഓക്കെ കേട്ടോ. അതെ അതെ, നമുക്ക് എന്തായാലും ഈ ഒരു രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544 7001 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
0: ഒരു സൊല്യൂഷൻ ഉണ്ട്.
2: എന്താ സൊല്യൂഷൻ?
0: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
3: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ് കേട്ടോ. അപ്പൊ ദേ ഒരു കോൾ വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോയാലോ. നമസ്കാരം. നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ രാജീവ് ഏട്ടാ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് വിശേഷം? മഴ പെയ്യുന്നുണ്ട് അവിടെ?
1: ആ വളരെ ജോലി മഴയാണെങ്കിൽ ജോലിയുടെ തിരക്കിലാണ്. നമ്മൾ ടെക്സ്റ്റൈൽസ് മേഖലയിലല്ലേ
0: പ്രവർത്തിക്കുന്നത്.
1: ടെക്സ്റ്റൈൽസ് ആൻഡ് വിത്ത് ക്ലോത്ത് മേക്കിംഗ് ആണ് നമ്മുടെ. വി ക്യാൻ മേക്ക് ദ എനിത്തിങ് ഡിസൈൻ എന്നാ
0: പറയാ. നമ്മുടെ വർക്ക് ഒക്കെ നന്നായിട്ട് നടക്കുന്നു. മഴയായാലും വെയിലായാലും നമ്മുടെ ജോലി അല്ലേ.
1: മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൊഫഷണലായിട്ടുള്ള ഈ വർക്ക് വരുന്നത്.
0: ആണല്ലേ.
1: എല്ലാ കൊല്ലവും. അന്നേരം നമ്മള് സലീം കുമാറിനെ ഓർത്തോണ്ടേ, സലീം കുമാർ പറയത്തില്ലേ, സലീം കുമാറിന്റെ ഏറ്റവും വലിയൊരു ഡയലോഗ് ഉണ്ട്, ഈ ഞാൻ എന്ന് പറയുന്നത് ഞാനേ, ഈ ഇരിക്കുന്ന ഞാനല്ല ഞാൻ.
0: കോബ്ര സിനിമയിലെ ഡയലോഗാണ്.
1: ഈ ഞാൻ എവിടെയോ പ്രകാരന്റെ വീട്ടിൽ എ സിക്കകത്ത് നല്ല 5 കോടി രൂപയുടെ കാറിനകത്ത് ഇരുന്ന് സഞ്ചരിക്കുകയാണ്.
0: അങ്ങനെയാണോ രാജീവ് ചേട്ടൻ? ഈ സംസാരിക്കുന്ന രാജീവ് ചേട്ടൻ ഞാനല്ലേ? രാജീവ് ചേട്ടൻ അല്ല
1: സംസാരിക്കുന്ന ഞാനല്ല, വേറെ എവിടെയോ മോദിയുടെയോ.
0: അത്ര വലിയ ബന്ധുക്കളിലേക്കൊക്കെ പോണോ? ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: കക്ഷിയുടെ പലവട്ടം പാത്തിരുന്ന് ഞാൻ
0: വായിച്ചു. ആ ഒരു പാട്ട് പോയല്ലോ, ആ ഒരു പാട്ട് പോയല്ലോ, ഒരാളെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് വരുന്നുണ്ട് ഇപ്പൊ.
1: അന്നേരം അത് പോട്ട്. സലീം കുമാർ അഭിനയിച്ച പടം ഉണ്ടല്ലോ മായാവിയില്, മായാവിയില് ഈ പടം മമ്മൂട്ടിയെ പറഞ്ഞ മായാവിൽ അതല്ലല്ല, വേറൊരു പാട്ടുണ്ടല്ലോ, എന്താ മാമ്പുള്ളിക്കാവിൽ മരതരക്കാവിൽ
0: മമ്മൂട്ടിയായിട്ടുള്ളത് കഥ പറയുമ്പോൾ.
1: ഓക്കെ
0: വെച്ചേരാട്ടാ.
1: ഈ സലീം കുമാറിന് വേണ്ടി അദ്ദേഹം നല്ല നടനായിരുന്നു. അന്നേരം ഈ ഇരിക്കുന്ന ഞാനല്ല ഞാൻ, ഞാൻ വേറെ എവിടെയോ ഇരിക്കുകയാണ് പണക്കാരന്റെ വീട്ടില് കേട്ടോ.
0: ഓക്കെ ഏട്ടാ, അവിടെ തന്നെ ഇരുന്നോളൂ. ഓക്കെ, നമുക്ക് എന്തായാലും അവിടെ ഇരുന്നോണ്ട് പാട്ട് കേട്ടോളൂ കേട്ടോ. പ്രിയതേ പറയൂ എന്ന പാട്ടൊന്ന് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സൽമാനാണ് പാമ്പയിൽ നിന്നും. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം വേഗം വിളിച്ചോളൂ. 9544 4701 2 എന്ന നമ്പറിലേക്ക് കേട്ടോ.

ഒരു നിലവായി താനിരിക്കരുത്. അൻപിൻ വായ്തൊടലില്ലാതെ ഇതേമൊണ്ടും ഇല്ല അല്ലവാ. അന്ധകാതലും ഇനിമയും വലിയും നമ്മുടെ മിക അഴകാകെ കൊണ്ടുവന്നത് താൻ തമിഴ് തിരയും പാടലുകൾ. സിരിപ്പും വലിയും കാതലിൻ ഒവ്വൊരു തരുണവും ഇസയിലും വരികളിലും നം മനതിൽ ആഴമാകെ പതിച്ചു വിട്ടന. കാതലിൽ ചെറിയ ചെറിയ നിലവുകളോടും നികഴ്വുകളോടും ഇസൈ ആർജി ഐശ്വര്യയുടെ ഒവ്വൊരു സെവ്വായ് വ്യാഴക്കിഴമയും 20:10 മറക്കാമൽ ട്യൂൺ ചെയ്യുക. ഇന്ത്യ റേഡിയോ 91.2.

0: നീ ഇതെന്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവും ഇല്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷ പരീക്ഷ എനിക്ക് മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നും ഇല്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
3: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9876-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

എഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ് കേട്ടോ. നിങ്ങൾക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഐശ്വര്യ, പ്ലീസ് പ്ലേ കരുനാഗപ്പള്ളി സോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പാട്ട് വെച്ച് തരാം. ആരാണ് മെസ്സേജ് അയച്ചിട്ടുള്ളതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇനി മെസ്സേജ് അയക്കുമ്പോ നമ്മുടെ പേര് കൂടി ഒന്ന് വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ ചേച്ചി, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ബേബി ഡോൾ എന്ന പാട്ടിന്റെ മലയാളം ഒന്ന് വെച്ച് തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നല്ലൊരു പാട്ടാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരുപാട് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് തന്നെയാണ് ശരിക്കല്ലേ. മെസ്സേജ് അയച്ചിട്ടുള്ളത് മൈനാഗപ്പള്ളിയിൽ നിന്നും ശ്രീകുട്ടിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിയാലോ.

ഓർമ്മയാണ്. സ്നേഹത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ല. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഇസൈ തെൻഡ്രൻ വിത്ത് ആർജെ ഐശ്വര്യ. ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും ഇസൈ തെൻഡ്രൻ.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8, സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
2: നീ ഇതെന്തോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
3: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
2: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
3: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
2: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
3: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
2: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
3: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
2: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: അങ്ങനെ വീണ്ടും നമ്മൾ മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കളെ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. അത് ഒരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഞാൻ സംസാരിക്കുന്നത് ഓക്കെ ചേട്ടാ, പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: അടിച്ചോളി
0: പാട്ട് വേണം. ഈ ഒരു അടിച്ചുപൊളി പാട്ടോടുകൂടി ഇന്നത്തെ നമ്മുടെ ഗാനമഞ്ചരി ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ തുടർന്നും കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ ഉണ്ടായിരുന്നത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയായിരുന്നു. വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081. ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബയുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംഘർഷം രൂക്ഷമാകുന്നതിൽ പ്രധാനമന്ത്രി ആശങ്ക രേഖപ്പെടുത്തി. കുവൈറ്റിന് നേർക്കുണ്ടായ ആക്രമണങ്ങളെ അദ്ദേഹം അപലപിച്ചു. നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന നിലപാടാണ് ഇന്ത്യയ്ക്കുള്ളതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. കുവൈറ്റിലെ ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പ്രധാനമന്ത്രി അമീറിന് നന്ദി അറിയിച്ചു. അതിരൂക്ഷമായ മിസൈൽ ആക്രമണങ്ങളാണ് ഇസ്രയേലും ഇറാനും ഇന്നലെ നടത്തിയത്. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അഭ്യർത്ഥനയ്ക്ക് പിന്നാലെ ഇരു രാജ്യങ്ങളും ആക്രമണങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെർച്വൽ ഓട്ടോപ്സി സംവിധാനം ഒരുക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. മൃതദേഹം കീറിമുറിക്കാതെ പോസ്റ്റ്മോർട്ടം നടത്തുന്ന വെർച്വൽ ഓട്ടോപ്സി സംവിധാനത്തിന് 30 കോടി രൂപ ചെലവ് വരുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖല നേരിടുന്ന വെല്ലുവിളികൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു ആരോഗ്യമന്ത്രി. ആരോഗ്യമേഖലയെ സ്വകാര്യവൽക്കരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു.
1: പക്ഷെ ഇന്നത്തെ ഒരവസ്ഥ എന്ന് പറയുന്നത്, ഈ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമാകണമെങ്കിൽ ജില്ലാ ആശുപത്രികൾ കാര്യക്ഷമമാകണം, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കാര്യക്ഷമമാകണം, താലൂക്ക് ആശുപത്രികൾ കാര്യക്ഷമമാകണം. ഇത്രയും കാര്യക്ഷമമായാൽ മാത്രമേ മെഡിക്കൽ കോളേജിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണൂ. ഇത് നേരെയൊരൊറ്റ മാർഗ്ഗമുള്ളൂ. സർക്കാർ ആശുപത്രികളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്ന സ്ഥാപനങ്ങൾ, അവിടെയൊക്കെ CSR ഫണ്ടുകളുണ്ട്. അത് പ്രയോജനപ്പെടുത്തി നമ്മൾ കെട്ടിടങ്ങൾ നിർമ്മിക്കണം, സൌകര്യങ്ങൾ ഉണ്ടാക്കണം.
0: വയനാട്ടിൽ ഷിഗല്ല ബാധിച്ച രണ്ട് വിദ്യാർത്ഥിനികളുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. 19 കുട്ടികളുടെ പരിശോധനാ ഫലം കൂടി ഇന്ന് ലഭിക്കും. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. വയനാട് കോളിയാടി AUP സ്കൂളിലെ രണ്ട് കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ മന്ത്രി ടി സിദ്ദിഖിന്റെ നേതൃത്വത്തിൽ സുൽത്താൻ ബത്തേരിയിൽ ഉന്നതതല യോഗം ചേർന്നു. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും ജാഗ്രത ശക്തമാക്കാൻ നടപടികൾ സ്വീകരിച്ചതായും യോഗത്തിനുശേഷം മന്ത്രി അറിയിച്ചു. 63 കുട്ടികളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. 433 പേർ രോഗലക്ഷണങ്ങളുമായി ചികിത്സ തേടിയിരുന്നു. സ്കൂളുകളിലും വീടുകളിലും ആശുപത്രിയിലും ശുചിത്വം ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. ഷിഗല്ല സ്ഥിരീകരിച്ച പഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലും അവലോകന യോഗം ചേരും. കിണറുകളിൽ സ്പെഷ്യൽ ഡ്രൈവിലൂടെ ക്ലോറിനേഷൻ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് നിരോധനം. മത്സ്യങ്ങളുടെ പ്രജനനകാലം കണക്കിലെടുത്താണ് നടപടി. നിരോധന കാലയളവിൽ പരമ്പരാഗത യാനങ്ങൾക്ക് മാത്രമേ മത്സ്യബന്ധനത്തിന് അനുമതിയുണ്ടാവുകയുള്ളൂ. ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി കൊല്ലം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ രമേശ് ശശിധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
2: ഇമ്പോർട്ട് വളങ്ങൾ ഉപരിതല മത്സ്യബന്ധനം മാത്രമേ നടത്താൻ പാടുള്ളൂ. അത്തരത്തിലുള്ള മത്സ്യബന്ധന രീതിയിൽ അവർ ഏർപ്പെടാനും പാടുള്ളൂ. ട്രോളിംഗ് ബോട്ടുകൾ എല്ലാം തന്നെ ഇന്ന് അർദ്ധരാത്രിയോടുകൂടി നീണ്ടകര പാലത്തിന്റെ കിഴക്ക് വശമായിട്ട് പിടിക്കാനുള്ള നിർദ്ദേശങ്ങളും അതിനുള്ള നടപടികളും എല്ലാം തന്നെ ജില്ലാ ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നമ്മൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. നീണ്ടകര പാലത്തിന്റെ തൂണുകൾക്ക് ചങ്ങല കെട്ടി അതിനുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ നമ്മൾ ചെയ്തു കഴിഞ്ഞു. തുടർന്നുള്ള നിർദ്ദേശങ്ങൾ കൃത്യമായി മത്സ്യത്തൊഴിലാളികളെ അറിയിപ്പിക്കാനുള്ള നടപടികൾ വരും ദിവസങ്ങൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 3 തവണ അധികാരത്തിലെത്തിയിട്ട് ഇന്ന് 2 വർഷം പൂർത്തിയാകുന്നു. 2024 June 9 അദ്ദേഹം 3 തവണയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ നിരവധി സുപ്രധാന മാറ്റങ്ങൾക്ക് ഇന്ത്യയുടെ വിദേശനയം സാക്ഷ്യം വഹിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആദ്യ പ്രതികരണവുമായി ഗ്ലോബൽ സൌത്തിന്റെ ശബ്ദമായി ഇന്ത്യ നിലകൊണ്ടതായും അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആലപ്പുഴയിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ പ്രതികളായ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകി. ഗൺമാൻ അനിൽകുമാർ, സുരക്ഷാ ഉദ്യോഗസ്ഥരായ S സന്ദീപ്, വിപിൻ, അരുൺ, ഷൈജു എന്നിവർക്കാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത്. 2023ലുണ്ടായ സംഭവം അന്വേഷിക്കാൻ UDF സർക്കാർ അധികാരമേറ്റശേഷം പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. പ്രതികൾക്കെതിരെ നരഹത്യാശ്രമം അടക്കമുള്ള ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ കാരണങ്ങളാൽ പരോൾ നൽകുകയോ നീട്ടിക്കൊണ്ടുപോകുകയോ ചെയ്യില്ലെന്നും തടവുകാരുടെ ന്യായമായ പരോളുകൾ നിഷേധിക്കില്ലെന്നും ജയിൽ ഓഫീസേഴ്സ് യോഗത്തിനുശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. തടവുകാരുടെ ന്യായമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. നാളെയും മറ്റന്നാളും മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കുറഞ്ഞ സമയം കൊണ്ട് വലിയ മഴയുണ്ടാകുന്ന പ്രവണതയാണ് സംസ്ഥാനത്ത് പ്രതീക്ഷിക്കുന്നത്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. കോഴിക്കോട് ജില്ലയിൽ ഇന്നുണ്ടായ ശക്തമായ മഴയിൽ നഗരപ്രദേശങ്ങളിലടക്കം താഴ്ന്ന ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. പുഴകളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശക്തമായ മഴയിൽ കൊടിയത്തൂർ മുണ്ടമ്പൊയ്യിൽ ഒരു വീട് പൂർണ്ണമായി തകർന്നു. തോട്ടുമുക്കത്ത് വീടിന്റെ ചുറ്റുമതിൽ തകർന്നു വീണു. വടകര ടൌൺ ഉൾപ്പെടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. മേപ്പയിൽ പാലത്തിന് സമീപം റോഡിൽ വെള്ളക്കെട്ട് നിലനിൽക്കുകയാണ്. സംസ്ഥാനത്ത് ശക്തമായ മഴയും കാറ്റും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വൈദ്യുതി ലൈനുകളിൽ മരങ്ങൾ കടപുഴകി വീഴാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KCB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നതോ അസ്വാഭാവികമായി താഴ്ന്നുകിടക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ യാതൊരു കാരണവശാലും അവയുടെ സമീപത്തേക്ക് പോകരുത്. ഇത്തരം സാഹചര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ സമീപത്തെ KCB സെക്ഷൻ ഓഫീസിലോ 9496-01-01-01 എന്ന നമ്പറിലോ വിവരം അറിയിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ആറന്മുള വള്ളസദ്യക്കാലത്തിന് അടുത്ത മാസം 19-ന് തുടക്കമാകും. ഉത്രട്ടാതി ജലോത്സവം August 30-നും അഷ്ടമിരോഹിണി വള്ളസദ്യ September 4-നും നടക്കും. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി.എസ്. ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ആറന്മുള പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ അടുത്ത മാസം 19 മുതൽ ആരംഭിക്കുന്ന ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യ September 16 വരെയാണ് നടക്കുക. 550 വഴിപാട് വള്ളസദ്യകളാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. ഇതിൽ 380 സദ്യകൾ ഇതിനകം ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. KSRTC ബജറ്റ് ടൂറിസം വഴി ഈ വർഷം 56 ദിവസം പാഞ്ചജന്യം ഓഡിറ്റോറിയത്തിൽ വള്ളസദ്യ ഒരുക്കും. സ്പെഷ്യൽ പാസ് ഇല 1-ന് 300 രൂപ പ്രകാരം പ്രത്യേക ഓഡിറ്റോറിയത്തിൽ ഭക്തർക്ക് സദ്യ ഒരുക്കും.
0: ലക്ഷദ്വീപിൽ നാളെ മുതൽ പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകും. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനും സാങ്കേതിക പുരോഗതിക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള മുന്നൊരുക്കങ്ങളാണ് സ്കൂളുകളിൽ പുരോഗമിക്കുന്നതെന്ന് ലക്ഷദ്വീപ് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിക്കുന്നത്. നടൻ മമ്മൂട്ടി ചടങ്ങിൽ പത്മഭൂഷൺ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷ്യൻ സ്ഥിതിഗതികൾ സംബന്ധിച്ച് കുവൈറ്റ് അമീറുമായി ടെലിഫോൺ സംഭാഷണം നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വയനാട്ടിൽ രണ്ട് വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത കർശനമാക്കി വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ആരോഗ്യമേഖലയിലെ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച കായകൽപ്പം ജനസമ്പർക്ക പരിപാടിക്ക് കോഴിക്കോട് തുടക്കമായി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നവകേരള യാത്രയ്ക്കിടെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ ഗൺമാനും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും മുൻകൂർ ജാമ്യം നൽകി ആലപ്പുഴ സെഷൻസ് കോടതി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം നിലവിൽ വരും. July 31 വരെ 52 ദിവസമാണ് നിരോധനം. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനീവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.

0: ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വപ്നങ്ങളെ നാം പിന്തുടരുമ്പോൾ മറന്നുപോയിക്കൂടാത്തൊരു കാലമാണ് ബാല്യകാലം. ബാല്യകാലത്തെ സ്വപ്നങ്ങൾ ജീവിതയാത്രയിൽ ഏറ്റവും പ്രധാനമാണ്. കാരണം നിഷ്കളങ്കമായ ഒരു പ്രതലത്തിൽ മറ്റു മുൻവിധികളൊന്നുമില്ലാതെ പതിക്കപ്പെടുന്ന ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമാണ്, അല്ലെങ്കിൽ എത്ര കരുത്തോടെ അവിടെ പതിക്കപ്പെടുന്നുവോ അതാണ് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ ഭാവി രൂപപ്പെടുത്തുന്നത്. ബാല്യത്തിലാണ് നാം കുഞ്ഞുങ്ങളോട് പലപ്പോഴും സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കേണ്ടത്. നന്ദി സൂചകമായി ആത്മാർത്ഥതയോടെ ജീവിതത്തെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കേണ്ടതും ബാല്യത്തിലാണ്. ബാല്യത്തിൽ തന്നെ കുഞ്ഞിനെ ഈ ഭൂമി അവനെ ഭീഷണിപ്പെടുത്തുന്ന, അവൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് തടസ്സം നിൽക്കുന്ന എന്തോ ആണെന്ന് പറഞ്ഞു പഠിപ്പിച്ചു പോയാൽ നാളുകളിൽ ഈ ഭൂമിയെയും ചുറ്റുപാടിനെയും അവൻ കാണുന്നവരെയുമൊക്കെ അറിഞ്ഞോ അറിയാതെയോ ശത്രുക്കളായി പ്രതിഷ്ഠിച്ചെന്ന് വരാം. അതുകൊണ്ടാണ് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ ശത്രുതയുടെയും വെറുപ്പിൻ്റെയും ഭിന്നിപ്പിൻ്റെയും കഥകൾ പറഞ്ഞു കൊടുക്കരുതെന്ന് പറയുന്നത്. അവൻ്റെ കഴിവിനെയോ കരുത്തിനെയോ മറ്റൊരാളുമായി താരതമ്യം ചെയ്ത് പറയരുത് എന്നും പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം അത്തരം താരതമ്യങ്ങൾ അറിയാതെ അവൻ്റെ ഉള്ളിൽ ഒരു എതിരാളിയെ പ്രതിഷ്ഠിക്കാൻ, ഒരു തടസ്സമായി സൃഷ്ടിക്കാൻ അവൻ ശ്രമിച്ചു പോകും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ നിഷ്കളങ്കമായ ബാല്യത്തിൽ നാം കണ്ട ചില സ്വപ്നങ്ങൾ, ആ സ്വപ്നങ്ങൾ ഏറ്റവും നിർമ്മലമാണ്, ഏറ്റവും വിശുദ്ധമാണ്. പിന്നീട് കാലമേറെ കഴിഞ്ഞുപോയപ്പോൾ സാമൂഹ്യ പ്രതലത്തിലൂടെ നാം നോക്കിക്കണ്ട പലതും നമ്മുടെ മനസ്സിൽ അഴുക്കുകൾ പടർത്തിയിട്ടുണ്ടാവും, നമ്മുടെ ചിന്തകളെ ദ്രവിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ചിന്തകൾക്കൊക്കെ മുന്നേ നാം കണ്ട ബാല്യകാല സ്വപ്നങ്ങളെ പിന്തുടരുന്നത്, അല്ലെങ്കിൽ ബാല്യകാലത്ത് മനോഹരമായി ഒരു കുഞ്ഞിനെ നല്ല സ്വപ്നങ്ങൾ കാണിക്കാൻ കഴിയുക എന്നത് ഒരു രക്ഷകർത്താവിൻ്റെ ഏറ്റവും വലിയ കഴിവാണ്, കരുത്താണ്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ നാം ഒരിക്കലും ബാല്യകാലത്തിൽ കണ്ട സ്വപ്നങ്ങൾ മറന്നുപോകരുത്. ജീവിതത്തിൻ്റെ നല്ല മേഖലയിലേക്ക് എത്തിച്ചേർന്ന പലരും അവരോട് ആത്മാർത്ഥമായി സംസാരിച്ചാൽ ബാല്യത്തിലെന്നോ ലഭിച്ച ഒരു പിന്തുണ, അല്ലെങ്കിൽ ഒരു വേദന, അല്ലെങ്കിൽ ചില ചിന്തകൾ, അതിനെ പിന്തുടർന്നാണ് അവർ ജീവിത സായാഹ്നത്തിലെങ്കിലും ചില അസൂയാവഹമായ പദവികളിലേക്ക് എത്തിച്ചേരുന്നത്, അസൂയ ജനിപ്പിക്കുന്ന മനുഷ്യരായിത്തീർന്നത്. അസൂയ ജനിക്കേണ്ടത് കേവലം അവരുടെ സമ്പത്തിലോ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിലോ അല്ല, അവർ സമാധാനപ്രിയരും സന്തോഷവാന്മാരും ആയി കാണുന്ന മനുഷ്യൻ്റെ മനസ്സിൻ്റെ യഥാർത്ഥമായ പ്രകാശത്തിൽ വേണം സമ്പന്നതയും ദാരിദ്ര്യത്തെയും അളക്കാൻ എന്ന് നാം മറന്നും പോകരുത്. അതുകൊണ്ട് തന്നെ സ്വപ്നങ്ങളെ പിന്തുടരുമ്പോൾ ബാല്യകാല സ്വപ്നങ്ങളുടെ മധുരിക്കുന്ന ഓർമ്മകളെക്കുറിച്ച് ഇടയ്ക്കൊക്കെ ഒന്ന് ഓർത്തു നോക്കുന്നത് അനിവാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് പകർന്നു നൽകേണ്ടതും അനിവാര്യമാണ്. ശുഭദിനം.

ശുഭദിന ചിന്തകൾ. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: Stay tuned, stay happy with the radio 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476264316. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.